0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 7 സൂറ അഅ്റാഫ് 117 മുതൽ 136 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിർ 6 മുതൽ 19 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ഖഹ്താനി.

ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അൻആം 98 മുതൽ 110 കൂടിയ വചനങ്ങൾ. പാരായണം ഷെയ്ഖ് തൗഫീഖ്.

0: അഹ്സൻതു യാനി. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൻആമിലെ 98 മുതൽ 100.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن

0: ഇന്ന് 2026 ജൂലൈ 30 വ്യാഴം, ഹിജ്റ വർഷം 1448, സഫർ 15.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
4: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യ സഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും

0: ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽ ബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബിഅഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിനി, എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്കു വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രെ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: സമുദായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അങ്ങനെ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ما ودعك ربك وما قلى وللآخر

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആനിൽ സൂറത്തു ദുഹായിലെ 1 മുതൽ 11 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് മുഹമ്മദ് അൽ മുക്കിത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: റാഹിമീം.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക നബിയിക മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തു നബഇലെ 22-ാമത്തെ ആയത്ത് മുതൽ 21 മുതൽ ഒന്നുകൂടി ഓതാം.

ഇനി അതിലെ നിയമങ്ങളെ ബാക്കിയുള്ളത് പറയാം. ഇന്ന ലിൽ മുത്തഖീന, ഇന്ന നൂനിഷദ് മണിക്കണം, ഹദായിഖ ഹദായിഖ മദ്ദ് മുത്തസിൽ, ഒക്കെ വായ്ബ തറാബ, ഒക്കെ സന്ധിഹ കഇസൻ തൻവീന് ശേഷം ദാല് ഇഖ്ഫാ നന്നായിട്ട് മണിക്കണം. ലാ യസ്മഉന ഫീഹ ലഗ്വൻ വ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വാവ് എന്നാൽ എന്താ പറയുക, നിയമം ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. പിന്നെ ജസാഅൻ, ജസാഅൻ എന്താണ്, ജസാഅ മദ്ദ് മുത്തസിൽ. പിന്നെ ജസാഅ മീ അറിയോ, തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന, വെരി ഗുഡ്. പിന്നെ മിർ റബ്ബിക ഇദ്ഗാം ബിലാഗുന്ന, മിൻ റബ്ബിക നൂൻ സാക്കിനു ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം. പിന്നെ അത്താ മദ് മുത്തസിൽ, റബ്ബിസ്സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ റഹ്മാൻ ലാ യംലിക്കുന മിൻഹു, നൂൻ സാക്കിനു ശേഷം ഹാ, ഇൽഹാർ, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു. മദ് മുത്തസിൽ, സഫൻ ലാ, അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അല്ലാതെ തന്നെ ഓതാം. ലാ തക്കന്നുലമൂന ഇല്ല മൻ അദിന, നൂൻ സാക്കിനു ശേഷം ഹംസ, ذلك اليوم الحق فمن شاء شاء مد متصل تخذيل ربه شرير مد ود ربه ما آب إنا نون ساكنا نون شد لد ننائت منيكنا پين مد دوند مد منفصل انذرنا إدغام نون ساكنا كشش ذال إخفاء پين عذابا قريبا تنوين ششم قاف إخفاء يوم ينظر وندم إخفاء يقول الكافر يا ليتني كنت كنت نون ساكنه ششن تا اخفاء ابنكم نودام ان

0: ربهم ورحمة وأولئك هم المهتدون.
1: جزاكم الله خيرا. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 150 മുതൽ 157 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മഹസ്നി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിമാണ് ഇനി കേൾക്കുന്നത്. സൂറ ആൽ ഇംറാൻ ആയത്ത് 42 മുതൽ 48 വരെ ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുകയാണ്. 17 അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 61 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷേഖ് മജീദ് അസ്സമീൽ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അനേകം അറബി തഫ്സീറുകളെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥം ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച പ്രസ്തുത തഫ്സീറിൽ നിന്ന് സൂറത്തുൽ ബലദിൻ്റെ 1 മുതൽ 10 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
3: വചനം 8.
4: അലം നജ്അൽ, നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, ലഹു അവന്, ഐനൈൻ രണ്ടു കണ്ണുകളെ,
5: അലം നജ്അൽ ലഹു ഐനൈൻ,
4: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ.
3: വചനം 9.
4: വലിസാനൻ, ഒരു നാവും, വശഫതൈൻ രണ്ടു ചുണ്ടും അധരങ്ങളും,
5: വലിസാനവും വശഫതൈൻ
4: ഒരു നാവും രണ്ടു ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
3: വചനം 10.
4: വഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ രണ്ടു പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാർ പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും

0: കുറ്റപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു,
1: വചനം 11,
2: ഫലഖ്തഹമ, എന്നാൽ അവൻ തിരക്കിക്കടന്നില്ല, അല്ലാഖബ, ചുരമാർഗത്തെ, മലവഴിയിൽ, എന്നിട്ടു അവൻ ചുരമാർഗത്തിൽ തിരക്കിക്കടന്നില്ല.
1: വചനം 12,
2: വമാ അദ്രാക, നിനക്ക് എന്തറിയാം, അറിവു നൽകിയതെന്ത്, മലഅഖബ, ചുരമാർഗം എന്തെന്ന്.
3: വമാ അദ്രാക മലഅഖബ,
2: ചുരമാർഗം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം.
1: വചനം 13,
2: ഫക്കു, വിടുതലാക്കലാണ്, അഴിച്ചുവിടലാണ്, റഖബ, പിരടിയെ, അടിമയെ,
3: ഫക്കു റഖബ,
2: അതെ, അടിമയെ വിടുതലാക്കുക.
1: വചനം 14,
2: ഔ ഇത്വാമുൻ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ഫീ യൗമിൻ, ദിവസത്തിൽ, ദീ മസ്ഖബ, പട്ടിണിയുള്ള,
3: ഔ ഇത്വാമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ,
2: അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം നൽകുക.
1: വചനം 15,
2: യതീമൻ, അനാഥക്കുട്ടിക്ക്, ദാ മഖറബ, അടുത്ത കുടുംബ ബന്ധമുള്ള,
3: യതീമൻ ദാ മഖറബ,
2: കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക്.
1: വചനം 16,
2: ഔ മിസ്കീനൻ, അല്ലെങ്കിൽ സാധുവിന്, പാവപ്പെട്ടവന്, ദാ മത്റബ, മണ്ണു പുരണ്ട, കടുത്ത ദാരിദ്ര്യമുള്ള,
3: ഔ മിസ്കീനൻ ദ മത്റബ,
2: അല്ലെങ്കിൽ മണ്ണു പുരണ്ട അഥവാ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന്.
0: ഇതൊക്കെയാണ് ചുരമാർഗമെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊന്നും പ്രവേശിക്കുവാനുള്ള തിരക്കോ സാഹസമോ അവൻ കാണിച്ചില്ല. നേരെ മറിച്ച് സ്വേച്ഛയുടെ എളുപ്പമാർഗമാണവൻ സ്വീകരിച്ചത്. മാത്രമല്ല,
1: വചനം 17,
2: സുമ്മക്കാന, പിന്നെ അവനാകുകയും ചെയ്തില്ല, മിനല്ലദീന, യാതൊരുവരിൽപ്പെട്ടവൻ, ആമനു, വിശ്വസിച്ച, വതവാസൗ, പരസ്പരം ഒസിയത്തും ചെയ്ത, ഉപദേശിക്കുകയും ചെയ്ത, ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്, വതവാസൗ, പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത, ബിൽമർഹമ, കാരുണ്യം കൊണ്ട്.
3: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة
2: പിന്നെ അഥവാ അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല.
1: വചനം 18,
2: ഉലൈക, അക്കൂട്ടർ, അസ്ഹാബ്, ആൾക്കാരാണ്, അൽ മൈമന, വലതുപക്ഷത്തിൻ്റെ, ശുഭപക്ഷത്തിൻ്റെ,
3: ഉലൈക അസ്ഹാബുൽ മൈമന,
2: അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിൻ്റെ ആൾക്കാരത്രേ.
1: വചനം 19,
2: വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ, ബി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ, ഹും, അവർ തന്നെ, അസ്ഹാബു, ആൾക്കാർ, അൽ മശ്അമ, ഇടതുപക്ഷത്തിൻ്റെ, അശുഭപക്ഷത്തിൻ്റെ,
3: വല്ലദീന കഫറു ബി ആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ,
2: നമ്മുടെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ, അവരത്രെ അശുഭകരമായ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ.
1: വചനം 20,
2: അലൈഹിം, അവരുടെ മേലുണ്ടായിരിക്കും, നാറുൻ മുസദ, അടച്ചു മൂടപ്പെട്ട തീ, അഗ്നി,
3: അലൈഹിം നാറുൻ മുസദ,
2: അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നിയുണ്ടായിരിക്കും.
0: മനുഷ്യജീവിതം ആദ്യന്തം ക്ലേശം നിറഞ്ഞതാണ്. അവ തരണം ചെയ്തു പോരുവാൻ വേണ്ടുന്ന അവയവങ്ങളും സഹായങ്ങളും അല്ലാഹു ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിൽ അവൻ്റെ അനശ്വര ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുവാനുള്ള ക്ലേശ

0: ദുഃഖവും അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ വേണ്ടതുപോലെ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് കുറെ പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും ആ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കേണ്ടതാണ്. അടിമത്തമാകുന്ന ബന്ധം കൊണ്ട് കഴുത്തു ഞെരിങ്ങി അസ്വതന്ത്രനായി വിഷമിക്കുന്നവന് അഥവാ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടതു ചെയ്യുക. പഞ്ഞം പിടിപെട്ട കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾ, ദാരിദ്ര്യം നിമിത്തം മണ്ണല്ലാതെ മറ്റു ഗതിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ മുതലായവർക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെ പലതും അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊന്നും അവൻ ചെയ്തില്ല. മാത്രമോ സത്യവിശ്വാസം, പരസ്പരം ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കൽ എന്നിങ്ങനെയുള്ള സൽഗുണങ്ങളോടുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുന്നുണ്ടോ? അതും ഇല്ല. ഇത്തരക്കാർ സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ തങ്ങൾക്കു നാശമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ രണ്ടിലൊരു കക്ഷിയിൽ പെടാതിരിക്കയില്ല. ശുഭലക്ഷണം പൂണ്ട വലതുപക്ഷം, അശുഭലക്ഷണം പൂണ്ട ഇടതുപക്ഷം. മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള നല്ല മാർഗം സ്വീകരിച്ചവരാണ് വലതുപക്ഷക്കാർ. ഇവർക്കു മാത്രമേ രക്ഷയുള്ളൂ. ആ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിൻ്റെ ലക്ഷ്യപ്രമാണങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരായിരിക്കും. ഇവരാണ് ഇടതുപക്ഷക്കാർ. ഇവർക്ക് ആധാരം നരകമായിരിക്കും. അതിലെ അഗ്നി അവരിൽ അടച്ചു മൂടപ്പെട്ടുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ പ്രസ്താവിച്ചത് ഓർക്കുക. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഖുറൈശികളുടെ അക്രമമർദ്ദനങ്ങൾക്കു പാത്രമായിക്കൊണ്ടിരുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. ആദ്യ വിശ്വാസികളിൽ പലരും അടിമകളായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്നു കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഈ അവസരത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. സ്വഹാബികളിൽ കഴിവുള്ളവരെല്ലാം അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 6-7 പേരെ മോചിപ്പിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: സത്യവിശ്വാസിയായ ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചു വിട്ടാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരം അള്ളാഹു അവൻ്റെ അവയവത്തിനും നരകത്തിൽ നിന്നും മോചനം നൽകുന്നതാണ്. അതായത് കയ്യിന് കയ്യും കാലിന് കാലും ഗുഹ്യസ്ഥാനത്തിന് ഗുഹ്യസ്ഥാനവും വരെ. അഹ്മദ്, ബുഖാരി, മുസ്ലിം, തിർമുദി, നസായി. അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരവധിയാണ്. റഖബത്ത് എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം പിരടി അല്ലെങ്കിൽ കഴുത്ത് എന്നാകുന്നു. അടിമത്തമാകുന്ന ചങ്ങല കൊണ്ട് അടിമയുടെ കഴുത്ത് ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അടിമ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക പതിവായി. കഴുത്ത്, തല, കൈ മുതലായ ഏതെങ്കിലും ഒരു പ്രധാന അവയവത്തിൻ്റെ പേരു പറഞ്ഞ് ചിലപ്പോൾ മൃഗത്തെ ഉദ്ദേശിക്കലും അറബിയിൽ എന്ന പോലെ മലയാളത്തിലും പതിവുള്ളതാണ്. അനാഥകൾക്കും സാധുക്കൾക്കും അന്നദാനം ചെയ്യുന്നത് എപ്പോഴും വളരെ പുണ്യപ്പെട്ട കർമ്മം തന്നെ. എന്നാൽ അടുത്ത കുടുംബത്തിലുള്ളവരാകുകയും പട്ടിണിയും പഞ്ഞവും ഉള്ള കാലത്താവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കടമയും പ്രാധാന്യവും കൂടുതൽ വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: സാധുവിന് ധർമ്മം കൊടുക്കൽ ഒരു ധർമ്മമാകുന്നു. രക്തബന്ധമുള്ളവന് കൊടുക്കുന്നത് രണ്ടു ധർമ്മമാണ്, അതായത് ധർമ്മവും കുടുംബം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി. ചൂണ്ടാണിവിരലും നടുവിരലും അകറ്റിപ്പിടിച്ച് ആംഗ്യം കാട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാനും അനാഥയെ ഏറ്റെടുക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ബുഖാരി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബലദ് 1-10 ആയത്തുകൾക്ക് പ്രമുഖ മലയാളം തഫ്സീറായ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ മധുരമൂറുന്ന വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളുടെ ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറ ആലിമ്രാൻ 169 മുതൽ 175 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് മജീദ് അൽ ജാമിൽ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
1: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
0: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം.

0: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
2: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ.

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: راجع لك يا بلادي يا أولى من أولادي.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാഉ ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِيُنذِرَ بَأْسًا شَدِيدًا مِنْ لَدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِي مَنْ അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ ഈ രൂപത്തിൽ. അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാഉ ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാഉ ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന.
1: അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്, ജീമിനെ കൽക്കല ചെയ്യണം. അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകും അല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഖിറാഅത്ത് ആയത്ത് സൂറ സബ ആയത്ത് 31 മുതൽ 54 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
2: അല്ലാഹു അക്ബർ,
3: അല്ലാഹു അക്ബർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

0: الله
1: الله أكبر
0: الله أكبر
1: الله أكبر الله أكبر

قل جاء الحق وما يبدئ الباطل وما يعيد. قل

0: മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്തു നജ്മ് 27 മുതൽ 47 വരെ വചനം. ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.
1: സുബ്ഹാനല്ലാഹി.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിലെ 36 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്ത് നംല് 59 മുതൽ 66 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഫവാസ് അൽ കഅബി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ആല് ഇമ്രാനിലെ 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനി തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുള്ള ഖൈറൻ. ഇന്നത്തെ തെൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇമ്രാനിൽ നിന്നും 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസഹ്റാനി തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കും.

0: ാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
1: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
2: فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْكَ الْبَلَاغُ الْمُبِينُ.
3: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
0: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല എന്നുദ്ദേശം.
1: വചനം 83. يعرفون, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, ثم, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വഅക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽകാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
2: يَعْرِفُونَ نِعْمَةَ اللَّهِ ثُمَّ يُنْكِرُونَهَا وَأَكْثَرُهُمُ الْكَافِرُونَ.
3: اللهവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവർ അതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
0: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
1: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽ അദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24 വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

واحدا، فقال أكفلنيها وعزني في الخطاب. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഖീ, എൻ്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എൻ്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം ഇതാ, എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എൻ്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനി ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിൻ്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖി അഖീഹി ഷൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഖുദ്,
അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ. യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പു പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ. അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,

0: ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിന സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അൻ ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിനൻ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബി തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരു പക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേടിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെയ്ത് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക അല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിആ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെക്കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബിഅദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അല്ലാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അൽ അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അല്ലാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അല്ലാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അല്ലാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അല്ലാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദീ ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 19, സൂറ മറിയം 16 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീറു അമാനി.
3: വചനം 6.
4: അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്. റബ്ബുക, നിന്റെ റബ്ബ്. ബിആദ്, ആദിനെ കൊണ്ട്.
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
4: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
3: വചനം 7.
4: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്. ദാതിൽ ഇമാദ്, തൂണിന്റേതായ, സ്തംഭത്തിന്റേതായ. അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
3: വചനം 8.
4: അല്ലതീ ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ. മിത്ലുഹ, അതുപോലെയുള്ളവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ.
3: അല്ലതീ ലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
4: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
3: വചനം 9.
4: വസമൂദ, സമൂദിനെ കൊണ്ടും. അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ. അസ്സുഖ്ര, പാറ. ബിൽവാദ്, താഴ്വരയിൽ.
3: വസമൂദല്ലദീന ജാബു സ്സുഖ്ര ബിൽവാദ്,
4: താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
3: വചനം 10.
4: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും. ദിൽ ഔതാദ്, ആണികളുടെ ആളായ.
3: വഫിർഔന ദിൽ ഔതാദ്,
4: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
3: വചനം 11.
4: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ.
3: അല്ലദീന തഗൗ ഫിൽ ബിലാദ്,
4: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
3: വചനം 12.
4: ഫഅക്തറു ഫീഹാ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
3: فأكثروا فيها الفساد,
4: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
3: വചനം 13.
4: فصب عليهم, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. ربك, നിന്റെ റബ്ബ്. سوط عذاب, ശിക്ഷയുടെ ചമ്മട്ടി.
3: فصب عليهم ربك سوط عذاب,
4: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു.
3: വചനം 14.
4: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
3: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
4: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
5: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിൻ്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിൻ്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം അവൻ്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിൻ്റെ 12 വചനത്തിൻ്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
3: വചനം 15.
4: എന്നാൽ അപ്പോഴോ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു, അവൻ്റെ റബ്ബ്, ഫഅക്റമഹു, എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു, അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എൻ്റെ റബ്ബ്, അക്റമൻ, എന്നെ ആദരിച്ചു, മാനിച്ചു,

0: എന്നാൽ മനുഷ്യനോ അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്.
1: വചനം 16.
2: വഅമ്മാ ഇദാ മബ്തലാഹു,
0: അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ,
2: ഫഖദറ,
0: എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി,
2: അലൈഹി,
0: അവന്റെ മേൽ,
2: റിസ്ഖഹു,
0: അവന്റെ ഉപജീവനം, ആഹാരം,
2: ഫയഖൂലു,
0: അപ്പോഴവൻ പറയും,
2: റബ്ബി,
0: എന്റെ റബ്ബ്,
2: അഹാനൻ,
0: എന്നെ അപമാനപ്പെടുത്തി,
2: നിന്ദിച്ചു,

0: ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ? അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്.
1: മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും.
2: വചനം 17.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ, പക്ഷേ. ലാ തുക്രിമൂന, നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല. അൽ യതീമ, അനാഥക്കുട്ടിയെ. അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല.
2: വചനം 18.
0: വലാ തഹാദ്ദൂന, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അലാ തുആമി, ഭക്ഷണത്തെപ്പറ്റി. അൽ മിസ്കീൻ, സാധുവിന്റെ, പാവപ്പെട്ടവന്റെ, അഗതിയുടെ.
3: വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ,
0: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല.
2: വചനം 19.
0: അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു.
2: വചനം 20.
0: വതുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽ മാല, സ്വത്ത്, ധനം. ഹുബ്ബൻ, ഒരു സ്നേഹം. ജമ്മ, അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു.
1: മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം, അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖസൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്തു വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താല്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയക്കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിനെ അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബിവചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ് ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തി കളയും. ബുഖാരി മുസ്ലിം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറിൻ്റെ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം തഫ്സീറു അമാനിയിൽ മനസ്സിലാക്കിയത്.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസുവിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio, tuned to reality. A'udhu billahi min ash-shaytani ar-rajim.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം പീസ് ഖുർആൻ റേഡിയോയിൽ സൂറത്തുൽ ഫജറിന്റെ പാരായണം നിർവഹിച്ചത് ഖാരി ത്വഹ അൽ ജുനൈദ്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പേസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ ഖാരിഈകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കുവാനും പഠിക്കുവാനും അവസരം നൽകുന്ന തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തുൽ ഖാഫ്, സൂറത്തു ദാരിയാത്ത് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി സഅദ് അൽ ഗാമിദി.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളായ സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തു ഖാഫ്, സൂറത്തു ദാരിയാത്ത് ഇത്രയും അധ്യായങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽഹാഫിദ് സഅദ് അൽഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക നബിയിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തു നബഇലെ 22-ാമത്തെ ആയത്ത് മുതൽ 21 മുതൽ ഒന്നുകൂടി ഓതാം.

ഇനി അതിലെ നിയമങ്ങളെ ബാക്കിയുള്ളത് പറയാം. ഇന്ന ലിൽ മുത്തഖീന, ഇന്ന നൂനിഷദ് മണിക്കണം, ഹദായിഖ ഹദായിഖ മദ്ദ് മുത്തസിൽ, ഒക്കെ വായ്ബ തറാബ, ഒക്കെ സന്ധിഹ കഇസൻ തൻവീന് ശേഷം ദാല് ഇഖ്ഫാ നന്നായിട്ട് മണിക്കണം. ലാ യസ്മഉന ഫീഹ ലഗ്വൻ വ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വാവ് എന്നാൽ എന്താ പറയുക, നിയമം ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. പിന്നെ ജസാഅൻ, ജസാഅൻ എന്താണ്, ജസാഅ മദ്ദ് മുത്തസിൽ. പിന്നെ ജസാഅ മി അറിയോ, തൻവീന് ശേഷം മീമ്, ഇദ്ഗാം ബിഗുന്ന, വെരി ഗുഡ്. പിന്നെ മിർ റബ്ബിക ഇദ്ഗാം ബിലാഗുന്ന, മിൻ റബ്ബിക നൂൻ സാക്കിന് ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം. പിന്നെ അത്താ മദ് മുത്തസിൽ, റബ്ബിസ്സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ റഹ്മാൻ ലാ യംലിക്കുന മിൻഹു, നൂൻ സാക്കിന് ശേഷം ഹാ, ഇൽഹാറ് യൗമ യഖൂമു റൂഹു വൽ മലായികത്തു. മദ് മുത്തസിൽ സഫൻ ല, അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അല്ലാതെ തന്നെ ഓതാം. ലാ തകന്നുലമൂന ഇല്ല മൻ അദിന, നൂൻ സാക്കിന് ശേഷം ഹംസ, ذلك اليوم الحق فمن شاء شاء مد متصل تخذيل ربه شرير مد ود ربه ما آب إنا نون ساكنا نون شد لد ننائت منيكنا پين مد دوند مد منفصل انذرنا إدغام نون ساكنا كشش ذال إخفاء پين عذابا قريبا تنوين ششم قاف إخفاء يوم ينظر وندم إخفاء يقول الكافر يا ليتني كنت كنت نون ساكن الشيشان تاء اخفاء ابنكم نودام ان

0: ബാബ.
1: വാഹർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പ സൂറത്തുൻ നബ കഴിഞ്ഞു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഖുർആൻ പാരായണം ചെയ്യേണ്ട സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 31 മുതൽ 32 വരെ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 30 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിയുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളിലൊക്കെ വരുന്ന തെറ്റുകൾ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 31, 32 ആയത്തുകൾ.

ഇൻഷാല്ലാ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഅല്ലമ ആദമൽ അസ്മാ. വഅല്ലമ അല്ലമ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വഅല്ലമ വഅല്ലമ എന്നല്ല, വഅല്ലമ ആദമൽ അസ്മാ അങ്ങനെ ഓതരുത്, വഅല്ലമ വഅല്ലമ ആദമൽ അസ്മാ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. അൽ അസ്മാ കുല്ലഹ ثم عرضهم ثم അല്ല ثاء ആണ്, ثاء ثور എന്നുള്ള ثاء ثم ثم ثم സീന ആയി പോവരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ثم عرضهم عرض ض ض ض اض اض عرض عرضهم അല്ല عرضهم على الملائكه. ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഫഖാല ഫഖാല ഖ ഫഖാല അംബിഊനി സാകിന നൂനിന് ശേഷം നൂനിനെ മീമാക്കി മാറ്റണം. തൻവീനോ നൂന് സാക്കിനക്കോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നാണ് നിയമം. അഥവാ തൻവീനെ നൂനിനും മീമാക്കി മാറ്റും. അപ്പോൾ അംബിഊനി ഇങ്ങനെ ഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അംബിഊനി ബി അസ്മാഇ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. ഹഉലൈ ഹഉല ഹ ഫസ്റ്റിലെ ആദ്യത്തെ മദ് ഹ എന്നതിലെ മദ്, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. എന്നാൽ ഹഉലൈ ഇത് മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. ഹ ഉലൈ ഇൻ കുന്തും ഈ രണ്ട് മണിക്കലും ഗുന്നയും ഇഖ്ഫാവും ബിഗുന്ന സാക്കിന നൂന് ശേഷം കാഫ് സാക്കിന നൂന് ശേഷം ത രണ്ടും ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ്, അവ്യക്തമാക്കി മണിക്കണം. സാദിഖീൻ സ്വാദാണ്, സ്വാദ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കണം. സാദിഖീൻ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക അല്ല സുബ്ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക ലാ ഇൽമ ലന ഇൽമ ലാ ഇൽമ ലന എന്നല്ല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹും ഐനുമാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഹൽഖിൻ്റെ മധ്യത്തിൽ നിന്ന്. ലാ ഇൽമ ലന ഇല്ല ഇവിടെ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ലന ഇല്ല ലാ ഇൽമ ലന ഇല്ല മാ അല്ലംതന ഇല്ല മാ അല്ലംതന അല്ലംതന അല്ലംതന ഇന്നക അവിടെ നിർത്താതെ കൂട്ടി ഓതുമ്പോൾ മദ് മുൻഫസിൽ നിർത്തുമ്പോൾ അല്ലംതന രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്താം. ഇന്നക അൻത ഇന്നക നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഇന്നക നൂൻ മുഷദ്ദ ഗുന്ന അൻത സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബി ഗുന്ന അൻത അലീമു അലീമു ഐൻ അൽഹകീം ഹ ഐനും ഹും തൊണ്ടയുടെ മധ്യഭാഗമാണ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്, കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അൻതൽ അലീമുൽ ഹകീം ഇങ്ങനെ. ഇനി ഹകീം എന്ന അവസാനത്തിലുള്ള മദ്, അതുപോലെ സാദിഖീൻ, ഇതൊക്കെ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാദിഖീന അൽ ഹകീമു നൂന് ഫതഹാണ്, അതുപോലെ മീമിന് ദമ്മ്. സാദിഖീന ഫതഹ് അൽ ഹകീമു മീമിന് ദമ്മ്, പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനാണ്. സാദിഖീൻ ഹകീം ഇങ്ങനെ. അത് വഖഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ഹർക്കത്തിൽ മാറ്റം വരുന്നതാണ്, വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട, സാദിഖീ നീട്ടുന്ന യാ, ഹകീ അണ്ട നീട്ടുന്ന യാ,
അപ്പോൾ അതിനുശേഷം സുക്കൂൻ വരുന്നു. അപ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആരിദ്ദുൽ സുക്കൂൻ. ആരിദ് എന്നാൽ താൽക്കാലികമായിട്ടുള്ള അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ ഇവിടെ സുക്കൂൻ വരുന്നു. അതാണ് മദ് ആരിദ്ദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 31-32 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ, സൂറൽ ബഖറ 31-32 വരെയുള്ള വചനം.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم

0: മനപാഠം സമാപിക്കുന്നു. ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. പ്രഭാത നമസ്കാരത്തിൽ മദീനയിൽ നിന്നും സൂറ സജദ ഇൻസാൻ, ഖിറാത്ത് ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
1: أَتَى رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا قَالَ سَلَامٌ فَمَا لَبِثَ أَن جَاءَ بِعِجْلٍ حَنِيذٍ.

وأمطرنا عليها حجارة من سجيل مبين.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 89 സൂറത്തുൽ ഫജർ, പ്രഭാതം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വൽ ഫജർ, പ്രഭാതം തന്നെയാണ് സത്യം.
3: വൽ ഫജർ,
2: പ്രഭാതം തന്നെയാണ് സത്യം.
4: വചനം 2.
2: വലയാലിൻ, രാത്രികളും തന്നെയാണ്. അശ്ർ, 10.
3: വലയാലിൻ അശ്ർ,
2: 10 രാത്രികൾ തന്നെയാണ് സത്യം.
4: വചനം 3.
2: വശ്ശഫഇ, ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽവത്ർ, ഒറ്റയും.
3: വശ്ശഫഇ വൽവത്ർ,
2: ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം.
4: വചനം 4.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യസ്ർ, അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ.
3: വല്ലൈലി ഇദാ യസ്ർ,
2: രാത്രി അതു തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ.
4: വചനം 5.
2: ഹൽ ഫീ ദാലിക, അതിലുണ്ടോ. ഖസമുൻ, സത്യം, ശപഥം. ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്.
3: ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്ർ,
2: അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ.
5: ഉണ്ട്, സത്യമുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതി മാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിലാണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവ്വസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെക്കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളുമാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതു പോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തന്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ. ഇരട്ടയും ഒറ്റയും അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത രണ്ട് സത്യങ്ങൾ. രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫ് എന്നും അല്ലാത്തതിന് ഒറ്റ അഥവാ വത്ര എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അള്ളാഹു മാത്രമേയുള്ളൂ. അവൻ്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിന്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ര നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ര നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശ്യം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം രണ്ടു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം: സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവന്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവന്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റയ്ക്കും നൽകിയ വിവരണം. അഞ്ചാമത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിൻ്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെ പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
4: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
4: വചനം 7.
2: ഇറോമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ സ്തംഭത്തിൻ്റെതായ, അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമുഗോത്രം.
4: വചനം 8.
2: അല്ലതീലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ നാടുകളിൽ, അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
4: വചനം 9.
2: വതമൂദ, തമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സുഖ്ര, പാറ, ബിൽവാദ്, താഴ്വരയിൽ, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
4: വചനം 10.
2: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ,
3: വഫിർഔന ദിൽ ഔതാദ്,
2: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
4: വചനം പതിനൊന്ന്,
2: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ.
3: അല്ലദീന തഗൗ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
4: വചനം പന്ത്രണ്ട്,
2: ഫഅക്തറു ഫീഹ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
3: ഫഅക്തറു ഫീഹൽ ഫസാദ്,
2: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
4: വചനം പതിമൂന്ന്,
2: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി.
3: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
2: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
4: വചനം പതിനാല്,
2: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
3: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
2: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
5: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെ പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനെ വിശേഷിപ്പിച്ചതിന്റെ താൽപ്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12 വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
1: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 1-14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം. നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.

യുസബ്ബിഹ്ന ബിൽ അശിയ്യ് യുസബ്ബിഹ്ന ബിൽ അശിയ്യ് വൽ ഇശ്റാഖ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 18-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്നാ സഖർന, നാം കീഴ്പ്പെടു അൽ ജിബാല പർവ്വതങ്ങളെ, മലകളെ, മഅഹു അദ്ദേഹത്തോടൊപ്പം, യുസബ്ബിഹ്ന അവ തസ്ബീഹ് ചെയ്തുകൊണ്ട് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട്, ബിൽ അഷിയി സന്ധ്യാസമയത്ത്, വൽ ഇഷ്റാഖ് പ്രകാശവേളയിലും അഥവാ രാവിലെയും. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളുമൊക്കെ അല്ലാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തിരുന്നുവെന്ന് ഈ സൂറത്തിനും മറ്റു സൂറത്തുകളിലും അല്ലാഹു വ്യക്തമാക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നഹു തആല സഖറൽ ജിബാല തുസബ്ബിഹു മഅഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ദ ഇശ്റാഖി ശംസി, സൂര്യൻ പ്രകാശം പരത്തുന്ന വേളയിൽ, വ ആഖിരിൻ നഹാർ അതേപോലെ തന്നെ പകലിൻ്റെ അവസാന സമയത്തും. അല്ലാഹു സൂറത്തു സബയിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇയാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന് സ്തോത്ര കീർത്തനം അർപ്പിക്കുവീൻ. വത്തൈർ പക്ഷികളെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവീൻ. വകദാലിക കാനത്തി ത്വൈറു യുസബ്ബിഹു, പർവ്വതങ്ങളെപ്പോലെ തന്നെ പറവകളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. ബി തസ്ബീഹിഹി, അദ്ദേഹം നടത്തുന്ന തസ്ബീഹ്. വ തുറജ്ജിഉ ബി തർജീഇഹി, അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ, അദ്ദേഹത്തിൻ്റെ ഖേദിച്ചു മടങ്ങൽ അവയും കാണിച്ചിരുന്നു. ഇദാ മർറ ബിഹി ത്വൈറു, പക്ഷികൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പറന്നു പോകുമ്പോൾ, വഹുവ സാബിഹുൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ അവ തസ്ബീഹ് നടത്തുന്നു. ഫസമിഅഹു വഹുവ യതറന്നമു ബിഖിറാഅത്തി സബൂർ, അദ്ദേഹം സബൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ പക്ഷികളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു. ലാ തസ്തതിഉ ദഹാബ ബൽ തഖിഫു ഫിൽ ഹവാ, പക്ഷികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് അവ അന്തരീക്ഷത്തിൽ നിൽക്കും, വായുവിൽ നിൽക്കും, അത് മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ തസ്ബീഹിൽ അവർ ആകൃഷ്ടരായിരുന്നു. ആ തസ്ബീഹ് അദ്ദേഹം അവരെ പിടിച്ചു നിർത്തിയിരുന്നു. വ തുസബ്ബിഹു മഅഹു വ തുജീബുഹു അൽ ജിബാലു അശ്ശാമിഖാത്, പർവ്വതങ്ങളെപ്പോലെ തന്നെ പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുത്തിരുന്നു. തുറജ്ജിഉ മഅഹു വ തുസബ്ബിഹു തബ്അൻ ലഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഇഷ്റാഖ് നമസ്കാരത്തെക്കുറിച്ചും ദുഹ നമസ്കാരത്തെക്കുറിച്ചും ഈ വചനത്തിൽ പരാമർശമുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഹുവ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്, ലഖദ് ഖറഅ്തു മാ ബൈന ലൗഹൈനി മാ അറഫ്തു സലാത്ത ദുഹ ഇല്ലൽ ആൻ. ഈ പരാമർശം കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല.
യുസബ്യഹ്നബിൽ അഷിയി വൽ ഇഷ്റാഖ്, അവ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും തസ്ബീഹ് നടത്തിയിരുന്നു. വകുന്തു അഖൂലു ഐന സ്വലാത്തുൽ ഇഷ്റാഖ് വകാന ബഅദ യഖൂൽ സ്വലാത്തുൽ ഇഷ്റാഖ്. അദ്ദേഹം പറയുമായിരുന്നു എവിടെയാണ് ഈ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വമിൻ ശിദ്ദത്തി ഇനാബത്തിഹി ലിറബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങിയിരുന്നതിനാൽ, വിനയാന്വിതനായിരുന്നതിനാൽ, വ ഇബാദത്തിഹി, അദ്ദേഹം അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നതിനാൽ, അൻ സഖറല്ലാഹു അൽ ജിബാല മഅഹു, അള്ളാഹു പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു. തുസബ്ബിഹു മഅഹു ബിഹംദി റബ്ബിഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്തു. ബിൽ അഷിയി വൽ ഇഷ്റാഖ്,

തസ്ബീഹ് നടത്തുന്നു. ഖാദിഅതുൻ ലിഅംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനയാന്വിതരായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. വഹാദാ ഹുവ മാ അക്കദഹുല്ലാഹു ഫീ ഖൗലിഹി, അള്ളാഹു സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതെന്താണ് ആ വചനം? അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. അവർ കണ്ടില്ലേ, പക്ഷികളെ അവർ കണ്ടില്ലേ, അവർക്ക് മീതെ പറന്നുകൊണ്ടിരിക്കുന്ന സാഫാതിൻ വയഖ്ബിദ്ൻ, ചിറക് നിവർത്തിക്കൊണ്ടും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും, മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ, പരമ കാരുണ്യകനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ വചനത്തിൽ പറവകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു എന്ന് പരാമർശമുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അന്നൽ ജിബാല വത്വൈറ തുസബ്ബിഹു മഅ ദാവൂദ് അലൈഹിസ്സലാം, പറവകളും അതേപോലെ തന്നെ പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. വതുറജ്ജിഉ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങേയറ്റം വിനയാന്വിതരായി വിനയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, കുല്ലുല്ലഹു അവ്വാബ്, അവയെല്ലാം തന്നെ പർവ്വതങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷികളാകട്ടെ എല്ലാം തന്നെ, കുല്ലുല്ലഹു, എല്ലാം അദ്ദേഹത്തിലേക്ക്, അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവയും വിനയം കാണിച്ചിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അചേതന വസ്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പർവ്വതങ്ങൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ദുർബലന്മാരായ മനുഷ്യർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വിസമ്മതിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനും അവൻ തയ്യാറാകും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് 19-ാമത്തെ വചനം, വത്വൈറു മഹ്ഷൂറതൻ കുല്ലുല്ലഹു അവ്വാബ്. വത്വൈറു, പക്ഷികളെയും, മഹ്ഷൂറതൻ, ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ, കുല്ലുല്ലഹു, എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക്, അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാകുന്നു. ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി, എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം അഥവാ വിനയം ഉള്ളവയായിരുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. 19-ാമത്തെ വചനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വത്വൈറു മഹ്ഷൂറതൻ ഐ മഹ്ബൂസതൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവയാകുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവയാണ്, തടഞ്ഞു വെക്കപ്പെട്ടവയാണ്. കുല്ലുല്ലഹു അവ്വാബ്, എല്ലാം അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണ്, മടക്കം കാണിക്കുന്നവയാണ്. ഐ മുത്തീഉൻ യുസബ്ബിഹു തബഅൻ ലഹു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിന്തുടർന്നുകൊണ്ട് അവയും സ്തോത്ര കീർത്തനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തബരി റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആലാ ദിക്റുഹു വസഖർന ത്വൈറ യുസബ്ബിഹുന മഅഹു മഹ്ഷൂറതൻ ബിമഅന മജ്മൂഅതൻ ലഹു, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയ നിലയിൽ അല്ലാഹ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ കാന ഇദാ സബ്ബഹ അജാബതുഹുൽ ജിബാലു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് നടത്തുമ്പോൾ പർവ്വതങ്ങൾ അതിൽ പങ്കെടുക്കും, അവർ ഉത്തരം നൽകും. വജ്തമഅത് ഇലൈഹി ത്വൈറു, പക്ഷികൾ അദ്ദേഹത്തിലേക്ക്

0: അമ്മേളിക്കും സംഘടിക്കും. ഫസബ്ബഹത് മഅഹു വജ്തിമാഉഹ ഇലൈഹി കാന ഹശ്റുഹ ഫീമാ മദാ. അങ്ങനെ ആ പർവ്വതങ്ങൾ അതേപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും, അഥവാ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുക്കുമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ മുഫസ്സിർ നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അത്വയിറു മഹ്ഷൂറത്തൻ മഅഹു മജ്മൂഅത്തുൻ കുല്ലും മിനൽ ജിബാലി വത്വയിരി ലില്ലാഹി തആല. അദ്ദേഹം തസ്ബീഹ് നടത്തുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. അവ്വാബുൻ അഥവാ ഇംതിസാലൻ ലിഖൗലിഹി തആല, അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. മനുഷ്യരാണല്ലോ കൽപ്പന പാലിക്കാൻ വിമുഖത കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത്. എന്നാൽ ഈ പർവ്വതങ്ങൾ അചേതന വസ്തുക്കൾ എന്ന് വിചാരിക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഇംതിസാലൻ ലിഖൗലിഹി തആല എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന? യാ ജിബാലു അവ്വിബി മഅഹു വത്വൈർ, ഹേ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സ്തോത്ര കീർത്തനം നടത്തുക, ഖേദപൂർവം അല്ലെങ്കിൽ വിനയത്തോടുകൂടി മടങ്ങുക. വത്വൈർ പറവകളെ, ഈ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. ഫഹാദിഹി മിന്നത്തുല്ലാഹി അലൈഹി ബിൽ ഇബാദ, ഇത് അള്ളാഹുവിനെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു അനുഗ്രഹമാകുന്നു. ഇബാദത്ത് കൊണ്ട്, അദ്ദേഹം നിർവഹിച്ചിരുന്ന ഇബാദത്ത് കൊണ്ട്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പർവ്വതങ്ങളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് പർവ്വതങ്ങളും പറവകളുമൊക്കെ സ്തോത്ര കീർത്തനം നടത്തിയിരുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വചനം, വശദദ്നാ മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്നാ, നാം ശക്തമാക്കുകയും അഥവാ ബലപ്പെടുത്തുകയും ചെയ്തു. മുൽകഹു, അതിൻ്റെ ആധിപത്യം രാജത്വം. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം, തത്വജ്ഞാനം അല്ലെങ്കിൽ യുക്തി. വഫസ്ലൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ തീരുമാന വൈഭവം അല്ലെങ്കിൽ നിർണായകമായ ഭാഷണം, അഥവാ അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തെ നാം ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വിജ്ഞാനവും നിർണായക ഭാഷണവും നൽകുകയും ചെയ്തു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അള്ളാഹു അനുസ്മരിക്കുകയാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വശദദ്നാ മുൽകഹു ഐ ജഅൽനാ ലഹു മുൽകൻ കാമില, പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. മിൻ ജമീഇ മാ യഹ്താജു ഇലൈഹിൽ മുലൂക്കു, ഏത് രാജാക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള തരത്തിൽ പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. ഖാല ഇബ്നു അബി നജീഹ് അൻ മുജാഹിദിൻ കാന അഷദ്ദു അഹ്ലി ദുനിയാ സുൽത്താനാ, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ അധികാരികളിൽ ശക്തമായ അധികാരത്തിന് ഉടമയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ثم ذكر منته عليه بالملك العظيم فقال, പിന്നെ അല്ലാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹം അല്ലാഹു അനുസ്മരിപ്പിക്കുന്നു. وشددنا ملكه اي قويناه بما اعطيناه من الاسباب وكثره العدد والعدد التي بها قوى الله ملكه ثم ذكر منته عليه بالعلم, അഥവാ നാം അദ്ദേഹത്തെ രാജ്യത്വം കൊണ്ട് ശക്തിപ്പെടുത്തി. അതെന്താണ്? എണ്ണസംഖ്യ കൊണ്ടും അതേപോലെ തന്നെ വണ്ണം കൊണ്ടും നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹമായ വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വആതൈനാഹുൽ ഹിക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം നൽകി. ഐ അന്നുബുവ്വത്ത വൽ ഇൽമൽ അദീം, പ്രവാചകത്വവും അതിമഹത്തായ അറിവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫസ്സുലൽ ഖിതാബ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമായ മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, സംസാര വൈഭവം, തീർപ്പ് കൽപ്പിക്കാനുള്ള സംസാര വൈഭവം നാം അദ്ദേഹത്തിന് നൽകി. അതെന്താണ്? മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്സലൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുസൂമാത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംസാര വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഉസൈമി റഹ്മത്ത് പറയുന്നു, വഷദദന മുൽക്കഹു ഐ ഖവ്വയ്ന മുൽക്കഹു, അദ്ദേഹത്തിന് നാം അധികാരം ശക്തിപ്പെടുത്തി കൊടുത്തു. ലിഅന്ന ശദ്ദ യഅതി ബിമഅന അത്തഖ്വിയ, ശദ്ദ് എന്നത് ശക്തിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. സൂറത്തുൻ നബയിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, വബനൈന ഫൗഖകും സബ്അൻ ശിദാദ, വബനൈന ഫൗഖകും, നിങ്ങൾക്കുമീതെ നാം പണിയുകയും ചെയ്തു, സബ്അൻ ശിദാദ, ശക്തമായ ഏഴെണ്ണത്തെ ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ശദദന എന്നത് അല്ലെങ്കിൽ ശിദാദ എന്നത് ശക്തി അറിയിക്കാനാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖവ്വാമുൽ കദാവൂദ ബിമാ ദക്കർന ബിത്തഖ്വിയത്തിൽ മഅനവിയ വൽ ഹിസ്സിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും എല്ലാ നിലക്കുമുള്ള തഖ്വിയത്ത്, ശക്തിപ്പെടുത്തൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുപോലെ തന്നെ അന്ന തഖ്വിയത്തൽ മുൽക്ക് മിൻ അക്ബരി ഔസാഫിൽ മലിക്കി, ഒരാൾക്ക് രാജ്യത്വം കൊണ്ട് ശക്തി നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാകുന്നു. അല്ലത്തി യതമത്തഉ ബിഹാ ലി അന്നല്ലാഹ തആല മന്ന ബിഹാ അലാ ദാവൂദ് അലൈഹിസ്സലാം ഫി ഖൗലിഹി വശദദ്നാ മുൽക, ആ അള്ളാഹുവിൻ്റെ വചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു രാജ്യത്വത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. ഈ അചേതന വസ്തുക്കളെന്ന് നമ്മൾ കരുതുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത പറവകളും എല്ലാം തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നന്ദി കെട്ടവരാണെന്നതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹു കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ, സൂറത്തുൽ ഹഷർ മുതൽ സൂറത്തുൽ ഹാക്ക വരെ പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാംദി.
3: أعوذ بالله من الشيطان

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഹഷർ മുതൽ സൂറത്തുൽ ഹാക്ക് വരെയാണ് ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഈകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
4: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത്.
1: ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 20 ഷെയ്ഖ് അബ്ദുർ റഷീദ് അസ്സഫിയിലൂടെ പാരായണം ശ്രവിക്കുന്നത്.

0: والأرض بالحق إن في ذلك لآية للمؤمنين.
1: جزاكم الله خيرا. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 20 അബ്ദുർ റഷീദ് സൂഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർആ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
4: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
5: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
2: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. 2, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബിഹി, എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
3: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വാൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെക്കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വെച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽ പെട്ടവനാകുന്നു.
3: قال هي راودتني عن نفسي وشهد شاهد من اهلها ان كان قميصه قد من قبل ان كان قميصه قد من قبل فصدقت وهو من الكاذبين.
0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന, ആണെങ്കിലോ. ഖമീസുഹു, അവന്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഫകദബത്, അപ്പോൾ അവൾ കളവ് പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനസ്വാദിഖീൻ, സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: ഭാര്യ പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അങ്ങനെ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക, എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
7: ഇനി മനപ്പാഠം, പേജ് 484, മനപ്പാഠത്തിൽ സാദൽ ഗാമിദി.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: قدير.
1: قدمت لكم هذه التلاوة من موقع tvquran.com.
2: ജസാക്കും അല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തെറ്റുകൾ കൂടാതെ നിർവഹിക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങളിൽ നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള തെറ്റുകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. ഇന്ന് ഇൻഷാ അള്ളാഹ് സൂറത്തുൽ കാഫിറൂനാണ് പഠിക്കുന്നത്.

0: അഅബ്ദു ലകും ദീനുകും വലിയ ദീൻ.
1: ഈ സൂറത്ത് ഒരു സാധാരണ ഗതിയിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് ഇങ്ങനെയാണ്: കുല്യായുൽ കാഫിറൂൻ ലാ അബുദു മാ താബുദൂൻ വലാ അന്തും ആബിദൂന മാ ആബുദ് വലാ അന ആബിദും മാ അബത്തും വലാ അന്തും ആബിദൂന മാ ആബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ഇപ്പോൾ ഈ ഓതിയ ഈ ഖിറാഅത്തിൽ ഈ പാരായണത്തിൽ ധാരാളക്കണക്കിന് തെറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇത്തരം തെറ്റുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ചെറിയ ഒരു നിസാരമായിട്ടുള്ള ശ്രദ്ധ നൽകിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പലപ്പോഴും ഇത് നമ്മുടെ ശീലമായി പോയതാണ്. അതിനാൽ ചെറിയ സൂറത്തുകളാണെങ്കിലും ശരി, മുസ്ഹഫ് ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് നോക്കി ഓതിയാൽ തന്നെ ധാരാളം തെറ്റുകൾ തിരുത്താൻ കഴിയും. ഏതായാലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയേണ്ടതിന് പകരം കുല്യ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുമ്പോൾ ഖുൽ ഇവിടെ ഖാഫ് മാറി കാഫ് വരുന്നു, അങ്ങനെ കുൽ. അതുപോലെ തന്നെ ഖുല്യ എന്നതിന് പകരം കുല്യ എന്നും വരുന്നു. വലിയ തെറ്റുകളാണതൊക്കെ കുല്യ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അയ്യുഹ ഇതിന് പകരം അയ്യുവൽ വാവ് കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഹ ഇതിന് പകരം ഹ, അതിന് പകരം വ. അയ്യുവൽ ഇതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അയ്യുഹ എന്നതൊക്കെ. അതുപോലെ തന്നെ കാഫിറൂൻ എന്ന് പറയേണ്ടത് പല ആളുകളും കാഫിറൂൻ കാഫിനെ കുറച്ച് ഒരു ഖനപ്പിക്കുന്ന രൂപത്തിൽ ഖനമുള്ള അക്ഷരമായി മാറുകയാണ് കാഫിറൂൻ എന്ന് പറയുമ്പോൾ. അല്പം ചരിച്ച് വളരെ നേരിയ രൂപത്തിൽ കാഫിറൂൻ എന്നാണ് പറയേണ്ടത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇനി രണ്ടാമത്തെ ആയത്തിൽ
0: ലാ അഅബ്ദു മാ തഅബ്ദൂൻ.
1: ഇനി ഇത് സാധാരണ രൂപത്തിൽ ഓതുമ്പോൾ ലാ
0: അഅബ്ദു മാ തഅബ്ദൂൻ,
1: ലാ അഅബ്ദു മാ തഅബ്ദൂൻ ഇങ്ങനെ പറയുമ്പോൾ
0: ലാ അഅബ്ദു
1: എന്നതിന് പകരം ലാ അഅബ്ദു ഐന് മാറി ഹംസ വരുന്നു, അഅബ്ദു. അതുപോലെ തന്നെ മാ തഅബ്ദു എന്നതിന് പകരം തഅബ്ദു, അവിടെയും ഐന് മാറി ഹംസ വരുന്നു. ഇത് ഈ രണ്ട് പദത്തിലും അഅബ്ദു എന്നതിലും തഅബ്ദൂൻ എന്നതിലും ഐന് പകരം ഹംസ വരിക, ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
0: ലാ അഅബ്ദു മാ തഅബ്ദൂൻ
1: അങ്ങനെയാണ് ഓതേണ്ടത്. മൂന്നാമത്തെ ആയത്തിൽ
0: വലാ അൻതും ആബിദൂന മാ അഅബ്ദ്,
1: നമ്മൾ ഓതുന്നത് പലപ്പോഴും
0: വലാ അൻതും ആബിദൂന മാ അഅബ്ദ്
1: ഈ രൂപത്തിലായിരിക്കും. അങ്ങനെയാവുമ്പോൾ വലാ
0: അൻതും
1: എന്നതിന് പകരം വലാ അൻതും, താ മാറി ഒരു ദാലിൻ്റെ ശബ്ദമാണ് വരിക. അൻതും പലപ്പോഴും പല ആളുകളിലും ഇത് കേൾക്കാറുണ്ട്, വലാ അൻതും. അതുപോലെ തന്നെ ആബിദൂന, അവിടെ ആബിദൂന ഐൻ അതിൻ്റെ മഹ്റജ് ശരിയല്ലാത്ത രൂപത്തിൽ. അതുപോലെ തന്നെ
0: മാ അഅബ്ദ്
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഐന് മാറി എന്ന അക്ഷരം മാറി ഹംസ വരിക. അപ്പോൾ മാ അഅബ്ദ് അല്ല, മാ അഅബ്ദ്, അഅബ്ദ്.
0: വലാ അൻതും ആബിദൂന മാ അഅബ്ദ്.
1: ഇനി നാലാമത്തെ ആയത്തിൽ
0: വലാ അന ആബിദും മാ അബത്തും,
1: നമ്മൾ ഓതുന്നത് വലാ അന ആബിദും മാ അബത്തും, വലാ അന ആബിദും മാ അബത്തും ഇങ്ങനെ ആയിരിക്കും. അവിടെയും അ മാറി ഹംസ വരുന്നു. ചുരുക്കത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഇതിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അ എന്ന അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും വരുന്ന അ എന്ന അക്ഷരം, അത് ഹംസ ആവരുത്. അതാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ആയത്ത് വല അൻതും ആബിദൂന മാ അഅബ്ദ്, അത് നേരത്തെ പറഞ്ഞു. ഇനി നാലാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത്
0: വലാ അന ആബിദും മാ അബത്തും.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അന എന്ന പദം, ഇവിടെ വലാ അന എന്നതിലെ അന എന്ന പദത്തിലെ ഈ സുക്കൂൻ, അലിഫിൻ്റെ മുകളിൽ നിൽക്കുന്ന കുത്തനെ നിൽക്കുന്ന സുക്കൂൻ, വഖഫിൽ അന എന്നും അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ വലാ അനാ എന്ന്, അനാ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ തോതിൽ നിർത്തണം. ഇനി കൂട്ടി ഓതുമ്പോൾ വലാ അന ആബിദുമ്മ, അവിടെ ആ അലിഫിൻ്റെ ശബ്ദം കൊടുക്കാനും പാടില്ല. അതാണ് ആ സുക്കൂൻ സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ കാഫിറുൻ ആയതുകൊണ്ട് ഇത് നമ്മൾക്കറിയാം, തെറ്റ് വരാറില്ല. പക്ഷേ സൂറത്തുൽ കഹ്ഫിലൊക്കെ ഇത്തരം പദങ്ങൾ, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അന എന്നുള്ള പദം വരുന്നുണ്ട്, ലാക്കിന്ന ഹുവല്ല എന്ന് വരുന്നുണ്ട്. അവിടെയൊക്കെ പല ആളുകളും ലാക്കിന്ന ഹുവല്ല എന്ന് പറയുന്നുണ്ട്. ആ സുക്കൂൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് ലാക്കിന്ന അന എന്നൊക്കെ നിർത്തുക. കൂട്ടി ഓതുമ്പോൾ ആ അലിഫിൻ്റെ ശബ്ദം കൊടുക്കാൻ പാടില്ല, അലിഫിനെ ഉച്ചരിക്കാൻ പാടില്ല എന്നതാണ് ആ സുക്കൂൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും പറഞ്ഞു. ഇനി അഞ്ചാമത്തെ ആയത്താണ്, വലാ അൻതും ആബിദൂന മാ അഅബുദ്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, അതിനാൽ അത് വീണ്ടും പറയേണ്ടതില്ല. ഏതായാലും ഐൻ ഹംസയാവുന്നത് ശ്രദ്ധിക്കുക. ലകും ദീനുകും വലിയ ദീൻ. ആറാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലകും ദീനുകും, നമ്മൾ പലപ്പോഴും ഓതിപ്പോകുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഇങ്ങനെ ആവുമ്പോൾ ലക്കും എന്ന പദം പൂർണ്ണമാവുന്നില്ല, പകരം ലക്കും ദീ, ലക്കും ദീനുക്കും, ലക്കും ദീനുക്കും. കണ്ടോ, മീമ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ദീനുക്കും വലിയ ദീൻ എന്നതിന് പകരം ദീനുക്കും ദീനുക്കും വ, ദീനുക്കും വലിയ ദീൻ. കണ്ടോ, അവിടെ മീമ് പൂർണ്ണമാവുന്നില്ല. അപ്പോൾ ലക്കും ദീനുക്കും മീമിനെ കൊണ്ട് ഉച്ചരിക്കണം. മീമ് പൂർണ്ണമാക്കിയതിന് ശേഷം ദീനുക്കും എന്ന് പറയണം. അതുപോലെ തന്നെ ദീനുക്കും എന്നതിലെ മീമും പൂർണ്ണമാക്കിയതിന് ശേഷം വ എന്ന് പറയണം. പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മീമ് വാവ് ഫ ഇതൊക്കെ ഈ അതിൻ്റെ മഹ്റജ് രണ്ട് ചുണ്ടുകളാണല്ലോ. ഫൻ്റെ മഹ്റജ് അല്പം മാറും, അഥവാ മേലെ മുൻപല്ലുകളും താഴെ ചുണ്ടും. എന്നാൽ വ ഒക്കെ തികച്ചും രണ്ട് ചുണ്ടുകളാണ്. അപ്പോൾ മീമ് സുക്കൂനുള്ള മീമ് പൂർണ്ണമാവാതെ

0: അയിൻ കൃത്യമായിട്ടും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. അതുപോലെ വല അൻതും, വല അൻതും എന്നുള്ളത് വല അന്തും ദാലിനെ കൊണ്ട് ഉച്ചരിക്കരുത്, ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലഖും ദീനുക്കും എന്നുള്ളത് അവിടെ മീം പൂർണ്ണമാക്കിയതിന് ശേഷം വേണം അടുത്ത കലിമത്തിലെ ആദ്യ അക്ഷരം പറയാൻ. ലഖും ദീനുക്കും വലിയ ദീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് അത്തഹ്സീൻ. നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുൽ ശുക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
4: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി ആരോഗ്യ ചിന്തകൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകും.

0: ആകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിലേത് നിയമമെടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅ്ന.
3: ഫഖാലു ഇന്ന സമിഅ്ന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഇനി അത്തഹസീൻ സൂറത്തുൽ ബഖറ 33.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 32 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വരുന്നു. ഇൻഷാല്ലാ ഇന്ന് 33-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്.
1: قال يا آدم أنبئهم بأسمائهم

കോല യാ ആദമു. കോല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖി ഖു അഖ് അഖ്. കോല യാ ആദമു മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ വേറെ പദത്തിൽ യാ ആദമു യാ ആദമു. ഇങ്ങനെ അലിഫും മദ്ദിൻ്റെ അക്ഷരവും മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും വേറെ വേറെയാണ്. അതാണ് മുൻഫസിൽ. അൻബിഹും സാക്കിന നൂന് ശേഷം ബാ, നൂന് സാക്കിനയ്ക്ക് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുക. അൻബിഹും ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻബിഹും ബി അസ്മാഇഹിം സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഅസ്മാഇഹിം മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് ഇവിടെ നീട്ടണം. ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും ഫലമ്മാ മീമിന് ശദ്ദ് മണിക്കണം. ഫലമ്മാ അംബഅഹും അംബഅഹും ഫലമ്മാ അൻബഅഹും സാക്കിനാനൂന് ശേഷം ബാ ഇഖ്ലാബ്. അൻബഅഹും ബിഅസ്മാഇഹിം അൻബഅഹും ബിഅസ്മാഇഹിം ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബ് അതുപോലെ ഇഖ്ഫാ ഷഫവി ഈ ഗുന്നകളെല്ലാം ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. അൻബഅഹും ഇഖ്ലാബ് അതുപോലെ അൻബഅഹും ബി ഇഖ്ഫാ ഷഫവി ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബി അസ്മാഇഹിം മദ് മുത്തസിൽ ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് നീട്ടണം. ഖാല അലം അഖുല്ലക്കും ഖാല ഖാഫ് ഖാല അലം അഖുല്ലക്കും അലം അഖുല്ലക്കും എന്നോതരുത്. അലം അഖുല്ലക്കും അല്ല, നമ്മൾ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അലം അഖുല്ലക്കും ഓതിപ്പോകുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ സ്പീഡിലൊക്കെ ഓതി പോകുമ്പോൾ അലം അഖുല്ലക്കും ഹംസ നഷ്ടപ്പെടും. അലം അലം അലം അഖുല്ലക്കും കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇനി അഖുല്ലക്കും സുക്കൂനുള്ള ലാമ് ശേഷം വീണ്ടും ലാമ് ഹർക്കത്തുള്ള ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം മുതമാസിലൈൻ അതിനെ അടുത്ത ലാമിലെ കൂട്ടിലയിപ്പിച്ച് അഥവാ ഇദ്ഗാം ചെയ്ത് ഒന്നാക്കി ഉച്ചരിക്കണം. അഖുല്ലക്കും അഖുല്ലക്കും അഖുല്ലക്കും ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. അഖുല്ലക്കും ഇന്നി ഇവിടെയും സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഖുല്ലക്കും മിന്നി മിന്നി ഇങ്ങനെ ഓതരുത്, ഹംസ പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇന്നി അഖുല്ലക്കും ഇന്നി അഖുല്ലക്കും ഇന്നി ഇന്നി നൂന് ശദ്ദ് മണിക്കണം. ഇന്നി അഅലമു മദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരമായ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഇന്നി അഅലമു ഇനി അഅലമു ഹംസ ഐന് മഖ്റജ് അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗവും തൊണ്ടയുടെ മധ്യഭാഗവും മഖ്റജുകൾ അടുത്താണ് ഹംസയും ഐനും. ശ്രദ്ധിക്കണം, അഅലമു അഅലമു എന്ന് രണ്ടും ഐന് അല്ലെങ്കിൽ ഹംസ ഒന്നും ആവരുത്. അഅലമു അഅലമു ഗൈബ സമാവാതി വൽ അർദ് ഗൈബ ഗൈൻ ഗൈനാണ് തൊണ്ടയുടെ മുകൾ ഭാഗം. ഗൈരി ഒക്കെ പറയുന്ന പോലെ ഗൈബ സമാവാതി വൽ അർദ് വൽ അർദ് അല്ലെ വൽ അർദ് വൽ അർദ് വൽ അർദ് ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. വഅഅലമു ഹംസ ഐൻ വഅഅലമു വഅഅലമു മാ തുബ്ദൂന വമാ തുബ്ദൂന വഅഅലമു മാ തുബ്ദൂന തുബ് ബാഇന സുക്കൂൻ وأعلم ما تبدون وما كنتم وما كنتم إخفاء بغنة نونين أبكتماكي منيكنم كنتم وما كنتم تك تك
ക കി കു എക് തെക് തെക് തുമൂൻ തെക് തുമൂൻ ഒമ കു തും തെക് തുമൂൻ. കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം. قَالَ يَا آدَمُ أَنْبِئْهُمْ بِأَسْمَائِهِمْ

0: സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്താണ് ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ കേട്ടു കഴിഞ്ഞത്. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ സൂറ അൽ ബഖറ 33.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: قدمت لكم هذه التلاوة من موقع tvquran.com.
1: جزاكم الله خيرا. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ. വിശുദ്ധ ഖുറാനിലെ 12 അധ്യായം സൂറ യൂസുഫിലെ 77 മുതൽ 95 വരെ വചനങ്ങളുടെ വശ്യസുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് അബ്ദുള്ള ഓവദ് അൽ ജുഹനി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ ആൽ ഇംറാൻ ആയത്ത് 37 മുതൽ 41 വരെ പാരായണം ഖലീഫ സുനൈജി.
4: أعوذ بالله من الشيطان الرجيم

0: അൽ മുഅല്ലിം സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 63 മുതൽ 65 കൂടിയ വചനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. اتخذناهم سخريا أم زاغت عنهم الأبصار.
5: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 62 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെയായി മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, നമുക്ക് തുടർന്നുള്ള വചനങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 63-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അത്തഖദ്നാഹും, നാം അവരെ ആക്കിയോ, സിഹ്രിയൻ, പരിഹാസ്യം അല്ലെങ്കിൽ പരിഹാസപാത്രം, അം സാഖത്ത്, അതല്ല തെറ്റിപ്പോയോ, അൻഹും അവരിൽ നിന്ന്, അൽ അബ്സാർ, കാഴ്ചകൾ, ദൃഷ്ടികൾ. അതായത് നരകത്തിൽ അകപ്പെട്ട ആളുകൾ തങ്ങളുടെ കൂടെ വിശ്വാസികളായി ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ്. നാം അവരെക്കുറിച്ച് അവർ വഴിപിഴച്ചവരാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ കൂടെ ഈ നരകത്തിൽ അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. അതാണ് അവർ വിശ്വാസികളെക്കുറിച്ച് പരലോകത്ത് വെച്ച് പറയുന്നത്. അള്ളാഹു പറയുന്നു, നാം അവരെ വൃഥാ പരിഹാസ്യമാക്കി തീർത്തുവോ, അതല്ല അവരിൽ നിന്നും നമ്മുടെ ദൃഷ്ടികൾ തെറ്റിപ്പോയിരിക്കുകയാണോ. അതാണ് 63-ാമത്തെ വചനം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അം സാഗത്ത് അൻഹും അൽ അബ്സാർ, അതല്ല അവരെ തൊട്ട് ദൃഷ്ടികൾ തെറ്റിപ്പോയിരിക്കുകയാണോ. യുസല്ലൗന അംഫുസഹും ബിൽ മുഹാലി യഖൂലൂൻ, അവർ സ്വന്തത്തെക്കുറിച്ച് പറയുന്ന വാക്കാണത്. ഔ ലഅല്ലഹും മഅനാ ഫീ ജഹന്നം, അതല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഈ നരകത്തിൽ ഉണ്ടാവേണ്ടതല്ലേ. വലാക്കിൻ ലം യഖഅ ബസറുന അലൈഹിം ഫഇൻദ ദാലിക യഅരിഫൂന അന്നഹും ഫി ദറജാത്തിൽ ആലിയാത്ത്, പക്ഷേ ആ ആളുകൾ നമ്മൾ വഴി പഴച്ചവരാണെന്ന് മുദ്ര കുത്തിയിരുന്ന, നമ്മൾ പഴച്ചു പോയവരാണെന്ന് പറഞ്ഞിരുന്ന ആ ആളുകൾ അവരെ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കും അവർ ഉന്നതമായ പദവികളിൽ ആകുന്നു എന്ന്. സൂറത്തുൽ അഅ്റാഫിലെ ദീർഘമായ വചനങ്ങളിൽ അള്ളാഹു ഇതേ കാര്യം എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ അഅ്റാഫിലെ 44-ാമത്തെ വചനത്തിൽ കാണാം, വനാദ അസ്ഹാബുൽ ജന്നതി അസ്ഹാബന്നാർ ഖദ് വജദ്ന മാ വഅദന റബ്ബുന ഹഖാ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖാ ഖാലു നഅം فأذن مؤذن بينهم اللعنة الله على الظالمين ونادى أصحاب الجنة أصحاب النار സ്വർഗാവകാശികൾ നരകാവകാശികളെ വിളിക്കും എന്നിട്ട് പറയും, അൻ ഖദ് വജദ്ന മാ വഅദന റബ്ബു വഅദന റബ്ബുന ഹഖ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ കണ്ടെത്തിയോ, അഥവാ നിങ്ങൾക്ക് ലഭിച്ചോ. ഖാലു, അവർ പറയും, നഅം. ഫഅദ്ദന മുഅദ്ദിനു ബൈനഹും, അപ്പോൾ അവർക്കിടയിൽ ഒരു വിളിയാളൻ വിളിച്ചു പറയും, ഉറക്കെ വിളിച്ചു പറയും, അല്ലഅനതുല്ലാഹി അലദ്ദാലിമീൻ, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ. അപ്പോൾ പരലോകത്ത് വെച്ചുകൊണ്ട് ഇന്ന് പിഴച്ചവനാണെന്നും അതേപോലെ തന്നെ വഴികേടിലാണെന്നും വിലയിരുത്തപ്പെടുന്ന ആളുകൾ, യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് അങ്ങനെയാണല്ലോ പലപ്പോഴും വഴി പിഴച്ച ആളുകൾ, അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ വിലയിരുത്താറുള്ളത്. ആ ആളുകൾ യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ച് അവർ തിരിച്ചറിയും തങ്ങളാണ് വഴിപഴച്ചവർ എന്ന്. സൂറത്തുൽ അഅ്റാഫിലെ തന്നെ 48-49 വചനങ്ങളിൽ കാണാം, വനാദ അസ്ഹാബുൽ അഅ്റാഫി റിജാല യഅ്രിഫൂനഹും ബിസീമാഹും قالوا ما أغنى عنكم جمعكم وما كنتم تستكبرون ونادى أصحاب الأعراف അഅ്റാഫിന്റെ ആളുകൾ, അഥവാ സൂറത്തുൽ അഅ്റാഫ് എന്ന അധ്യായത്തിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗം, അവിടെയുള്ളവരെക്കുറിച്ചാണ് അഅ്റാഫ് എന്ന് പറയുന്നത്. അവർ കുറച്ചു കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിനു ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരാകുന്നു. ആ അഅ്റാഫിലെ ആളുകൾ വിളിച്ചു പറയും, യഅ്രിഫൂനഹും, ആ ആളുകളെ അഥവാ ഈ നരകാവകാശികൾ ആയ ആളുകളെ ഈ അഅ്റാഫുകാർ തിരിച്ചറിയും, ബിസീമാഹും, അവരുടെ അടയാളം കൊണ്ട്. പാലു, അവർ ചോദിക്കും, മാ അഗ്ന അൻകും, നിങ്ങൾക്കെന്തു ഉപകാരമാണ് ചെയ്തത്. ജംഉകും വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങളുടെ സമാഹരണം കൊണ്ട് നിങ്ങൾ പലതും സമ്പാദിച്ചുണ്ടാക്കിയല്ലോ, പലതും നിങ്ങൾ ഒരുക്കൂട്ടിയല്ലോ, അതുകൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ അഹങ്കാരം കാണിച്ചത് കാരണവും അഹങ്കരിച്ചതുകൊണ്ടും നിങ്ങൾക്കെന്തു ലഭിച്ചു.
6: അഹഉലല്ലദീന അഖസംതും ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ ഉദ്ഖുലുൽ ജന്നത لا خوف عليكم ولا انتم تحزنون اهؤلاء
5: ഇക്കൂട്ടരാണോ, الذين اقسمتم നിങ്ങൾ സത്യം ചെയ്തു പറഞ്ഞിരുന്നു, لا ينالهم الله برحمه, അവർക്ക് അല്ലാഹു ഒരു കാരുണ്യവും ചെയ്യുകയില്ല എന്ന്. അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യവും അവർ നേടുകയില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരോട് പറയപ്പെടുക, ഉദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാകുന്നു. ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്ക് ഭയമില്ല. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കുന്നവരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ, അവരുടെ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല സ്ഥലത്തും നടത്തിയത് കാണാൻ സാധിക്കും. പക്ഷേ എങ്ങനെയൊക്കെ എത്രയൊക്കെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാലും അന്ധമായ അനുകരണം കാരണം ഖുർആനിനോടും സുന്നത്തിനോടും ശരിയായ കൂറും പ്രതിബദ്ധതയും കാണിക്കാത്തത് കാരണം ഇതൊന്നും ഈ ദുനിയാവിൽ വെച്ച് അത്തരം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹദീസിൻ്റെ പിൻബലത്തോടെയുള്ള വിശ്വാസവും കർമ്മങ്ങളുമാണ് നാളെ പരലോകത്ത് ഉപകരിക്കുക എന്നത് ഏത് സാധാരണ മനുഷ്യർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പ്രമാണമായി സ്വീകരിച്ച ആ ഖുർആനിനെ എങ്ങനെയാണോ പ്രവാചകനും സ്വഹാബത്തും മനസ്സിലാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മൻഹജു സലഫ് സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ കഴിയുക എന്നത് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാമ തോബരി റഹ്മത്ത് പറയുന്നു, യഖൂലു അഹും ഫിന്നാരി ലാ നഅരിഫു മകാനഹും യഖൂലൂന അസാഗത്ത് അബ്സാറുന അൻഹും ഫലാ നദരി ഐനഹും. അവർ തമ്മ തമ്മിൽ പറയുകയാണ്, എവിടെയാണ് നമ്മൾ പിഴച്ചവരാണെന്ന് വിലയിരുത്തിയ ആളുകൾ? അവർ നരകത്തിൽ അവരെ കാണുന്നില്ലല്ലോ. അതല്ല, നമ്മൾക്ക് അവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ അവർ നരകത്തിലെത്തിയിട്ടും നമ്മൾക്കവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ? അതേപോലെ തന്നെ ഉസൈമിൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അവരുടെ ആ ചോദ്യത്തിൻ്റെ മറുപടി, നമ്മൾക്കവരെ കാണാത്തത് കൊണ്ടാണോ, അതല്ല നമ്മളവരെ പരിഹാസപാത്രമാക്കിയത് അത് നമ്മൾക്ക് പറ്റിയ തെറ്റാണോ എന്നാണല്ലോ അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മറുപടി, ഇന്നക്കും ഇത്തഹദ്തുമൂഹും സിഹ്രിയ, നിങ്ങൾ അവരെ പരിഹാസപാത്രമാക്കിയത് തെറ്റായിരുന്നു. വസഖർത്തും ബിഹിം വസ്തഹ്സഅ്തും ബിഹിം, നിങ്ങളവരെ പരിഹസിച്ചു, നിങ്ങളവരെ കളിയാക്കി. അതേപോലെ തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് വഴി പിഴച്ചവരാണെന്ന് വിലയിരുത്തി. അവരാകട്ടെ വഹും ബറാഉം മിൻഹു, നിങ്ങളുടെ ആരോപണങ്ങളിൽ നിന്ന് അവർ മുക്തരായിരുന്നു, അവർ സന്മാർഗികളായിരുന്നു, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസവും കർമ്മങ്ങളും സ്വീകരിച്ചവരായിരുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് വിലയിരുത്തിയത്, നിങ്ങൾ അവരെക്കുറിച്ച് ആക്ഷേപിച്ചത് നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ വഴി പിഴച്ചവരാണ് എന്നായിരുന്നു. അതേപോലെ തന്നെ അംസാഖത് അൻഹുമുൽ അബ്സാർ, അതല്ല ദൃഷ്ടികൾ അവരെ തൊട്ട് തെറ്റിപ്പോയിരിക്കുകയാണോ? യഅനി അബ്സാറുഹും ഫലം നറഹും വഹും ഫുഖറാഉൽ മുസ്ലിമീൻ കഅമ്മാരിൻ വബിലാലിൻ വസുഹൈബിൻ വസൽമാൻ. അതെ, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, അവർ സ്വർഗാവകാശികളായിരിക്കുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് ദുർബലന്മാരെന്ന് വിലയിരുത്തിയിരുന്നല്ലോ. അമ്മാർ, ബിലാൽ, സുഹൈബ്, സൽമാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സ്വഹാബിമാരെക്കുറിച്ചൊക്കെ അങ്ങനെയാണല്ലോ നിങ്ങൾ വിലയിരുത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളാണ് വഴിപഴച്ചവർ, നിങ്ങളാണ് പരിഹാസ്യർ. അതാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ള മറുപടി. ഇന്നും ഇത്തരത്തിൽ പറയുന്ന, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പിൻബലമുള്ള ആദർശം സ്വീകരിക്കുന്നവരെക്കുറിച്ച് അവർ പുത്തൻവാദികളാണ്, വഴിപഴച്ചവരാണ് എന്നൊക്കെ പറയുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വചനം. സൂറത്തു സ്വാദിലെ 63-ാമത്തെ വചനം,
6: അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഗത് അൻഹുമുൽ അബ്സാർ. അത്തഖദ്നാഹും, നാം അവരെ ആക്കിയോ, സിഖ്രിയൻ പരിഹാസ്യം, പരിഹാസപാത്രം, അം അതല്ല, സാഗത് തെറ്റിപ്പോയോ, അൻഹും അവരിൽ നിന്ന്, അൽ അബ്സാർ ദൃഷ്ടികൾ. അപ്പോൾ നമ്മൾ അവരെ പരിഹാസപാത്രമാക്കിയത് ശരിയായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. തുടർന്ന് 64-ാമത്തെ വചനം,
4: ഇന്നദാലിക ലഹഖു തഖാസുമു അഹ്ലിന്നാർ.
6: ഇന്നദാലിക, തീർച്ചയായും അത്, ലഹഖുൻ, യഥാർത്ഥം തന്നെ അല്ലെങ്കിൽ വാസ്തവം തന്നെ, തഖാസുമു, കക്ഷിവഴക്കാണ്, വിവാദമാണ് അല്ലെങ്കിൽ തർക്കമാണ്, അഹ്ലിന്നാർ, നരകക്കാരുടെ. അതായത് നിശ്ചയമായും അത് യഥാർത്ഥം തന്നെ, അതെ, നരകക്കാരുടെ ഇടയിൽ നടക്കുന്ന കക്ഷിവഴക്ക് അഥവാ വിവാദമാകുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന കാര്യം അല്ലാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഇന്ന ഹാദല്ലദീ അഖ്ബർനാക ബിഹി യാ മുഹമ്മദ്, പ്രവാചകരെ, താങ്കൾക്ക് നാം അറിയിച്ചു തന്നിരിക്കുന്ന കാര്യം, മിൻ തഖാസുമി അഹ്ലിന്നാർ ബഅദുഹും ഫീ ബഅദിൻ, നരകക്കാർ അന്യോന്യം തർക്കിക്കുന്ന കാര്യം, വലഅനി ബഅദുഹും ലിബഅദിൻ, അന്യോന്യം ശപിക്കുകയും ചെയ്യുന്ന കാര്യം, ലഹഖുൻ, അത് സത്യമാകുന്നു, ലാ മിരിയത ഫീഹി വലാ ശക്ക, അതിൽ സംശയമില്ല, അതിൽ സന്ദേഹത്തിന് അവകാശമില്ല. അതേപോലെ തന്നെ അന്നഹു യജിബു അലാ കുല്ലി അഹദിൻ അല്ലാ യഗ്തറ ബിസ്സാദ വൽ മത്ബൂഈൻ. ഈ വചനം നൽകുന്നൊരു വലിയ പാഠം, ഇത് നേതാക്കന്മാരെയും അനുയായികളെയും കണ്ടുകൊണ്ട് ആരും വഞ്ചിതരാകേണ്ട എന്ന കാര്യമാണ്. ബൽ യകൂനു ദഉബുഹു ദഉബു നഫ്സുഹു, അതാണ് അവരുടെ സമ്പ്രദായം. നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്ന, അണ്ണാക്ക് തൊടാതെ അവർ പറയുന്നതെന്തും വിഴുങ്ങുന്ന ആളുകൾ ചിന്തിക്കണം. നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയാകുന്നു. ഈ സൂറത്തിൽ ഇതിനു മുമ്പും ഇതേപോലെ ആശയമുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് പ്രതിബദ്ധതയും കൂറും വേണ്ടത് ഖുർആനിനോടാണ്, സുന്നത്തിനോടാണ്. ഒരു പണ്ഡിതനെയും അന്ധമായി അനുകരിക്കാൻ, അന്ധമായി വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല. ആര് പറയുമ്പോഴും പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസികൾക്കുമുണ്ട് എന്ന കാര്യം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 65-ാമത്തെ വചനം,

വാഹിദുൽ ഖഹ്ഹാർ. ഖുൽ, നീ പറയുക. ഖുൽ, നീ പറയുക. ഇന്നമാ അന, നിശ്ചയമായും

അല്ലാഹുവല്ലാതെ യാതൊരാരാധ്യനും ഇല്ല തന്നെ. അപ്പോൾ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം താക്കീതു നൽകുക എന്നത് മാത്രമാകുന്നു. ഖുർആൻ ആ കാര്യം പല സ്ഥലത്തും പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നിർബന്ധിച്ച് ആരെയും മതത്തിലേക്ക് ചേർക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം പ്രവാചകനില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക. പല അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോഴും അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞത് നബിയെ പറഞ്ഞേക്കുക, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലുല്ലാഹു തആല ആമിറൻ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകനോട് കൽപ്പിക്കുന്നു, ഐ യഖൂല ലിൽ കുഫാരി ബില്ലാഹി അൽ മുശ്രികീന ബിഹി അൽ മുകദ്ദിബീന ലിറസൂലിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പ്രവാചകനെ നിഷേധിക്കുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത്? ഇന്നമ അന മുൻദിറുൻ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. ലസ്തു കമാ തസ്ഉമൂൻ, നിങ്ങൾ വാദിക്കും പോലെ ഞാൻ ആരല്ല, അത്ഭുതകരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനല്ല. തുടർന്ന് പറയുന്നു, വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏകനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹു മാത്രമാകുന്നു. ഐ ഹുവ വഹ്ദഹു ഖദ് ഖഹറ കുല്ല ഷൈഇൻ വഗലബഹു, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. തൊബ്രി റഹ്മത്ത് പറയുന്നു, യഖൂലു തആല ലി നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുന്നു, ഖുൽ യാ മുഹമ്മദ് ലി മുശ്രിക്കി ഖൗമിക് ഇന്നമ അന മുൻദിറുൻ ലക്കും യാ മഅശറ ഖുറൈശ്, ഹേ ഖുറൈശികളെ, ഞാൻ നിങ്ങൾക്കൊരു താക്കീതുകാരനാകുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു താക്കീതുകാരനാകുന്നു. ഉൻദിറുക്കും അദാബല്ലാഹ് വസഖതി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കൊണ്ടും അവന്റെ കോപത്തെക്കൊണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അവൻ നൽകിയ ശിക്ഷ, അത് നിങ്ങൾക്കും വരുന്നതിന് നിങ്ങൾ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതിനു മുമ്പ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ഏകനും സർവാധിപതിയുമായ അള്ളാഹു മാത്രമാകുന്നു അതിന് അവകാശപ്പെട്ടവൻ. വമാമിൻ മഅബൂദിൻ തസ്ലുഹു ലഹു അൽ ഇബാദ വതൻബഗി ലഹു അർറുബൂബിയ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ, അതേപോലെ തന്നെ റുബൂബിയത്തിന് സൃഷ്ടികർത്തൃത്വം രക്ഷാകർത്തൃത്വം അതിന് അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാകുന്നു. എല്ലാ ശക്തികളും എല്ലാവരും ആരാധിക്കേണ്ടത് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിനെ മാത്രമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഖുൽ യാ അയ്യുഹർ റസൂൽ ലിഹാ ഉലാഇൽ മുകദ്ദിബീൻ, ഈ വ്യാജവാദികൾക്ക് അവരോട് നബിയെ നിങ്ങൾ പറയുക, ഇൻ ത്വലബു മിങ്ക മാ ലൈസ ലക വലാ ബിയദിക, അവർ താങ്കളോട് താങ്കളുടെ കൈവശമില്ലാത്ത താങ്കളുടെ അടുക്കലില്ലാത്ത കാര്യം ചോദിച്ചാവശ്യപ്പെടുമ്പോൾ, ഇന്നമ അന മുൻദിർ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. മാ ഇന്ദി, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്റെ കൈവശമില്ല. വഅമ്മൽ അംറു ഫലില്ലാഹി തആല, കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു. വലാക്കിന്നി ആമുറുക്കും വ അൻഹാക്കും വ അഹുസ്സുക്കും അലൽ ഖൈർ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വിലക്കുന്നു, നന്മയിലേക്ക് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ആരാധനക്കർഹൻ ഏകനായ അള്ളാഹു മാത്രമാകുന്നു. അത് ഹാദാ തഖ്രീറുൻ ലിൽ ഉലൂഹിയ ഫിഹാദൽ ബുർഹാനിൽ ഖാത്തിഅ വഹുവ വഹ്ദതുഹു തആല, അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ മാത്രമാണ് സർവാധിപതി, അവൻ മാത്രമാണ് ഏകനായിട്ടുള്ളവൻ എന്നതാകുന്നു. അതേപോലെ തന്നെ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, ഐ മാ മിൻ മഅബൂദിൻ ഹഖ്ൻ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധനയ്ക്ക് ആരാധ്യൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല.

0: സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ അവൻ്റെ ഏകത്വത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 63 മുതൽ 65 കൂടിയ വചനങ്ങളാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അവിശ്വാസികൾ പരലോകത്ത് പരിതപിക്കുന്നു എന്ന വിഷയമായിരുന്നു ഈ ആയത്തുകളിൽ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ,
3: നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം, അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ഷഹനാസ് ചത്തോത്ത്, കൂടെ സുഹൈൽ ഇമ്പിച്ചുക്കോയ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിന്റെ ഈ സീസണിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദമാം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിച്ചിക്കോയ. ഇൻഷാ അള്ളാഹ് നമ്മുടെ കഴിഞ്ഞ സീസണ് ശേഷം ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം, ഒരുപാട് കൊച്ചു കൂട്ടുകാർ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, മക്ക, മദീന, ജിദ്ദ, യാംബു, അബുഹ, അൽഹേൽ, ദമാം, ഖോബാർ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികൾ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും വിജയികളാവുകയും അവരെല്ലാം സമ്മാനാർഹരാവുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയവർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ചു തുടങ്ങിയവർ കൊച്ചു കൂട്ടുകാർ തന്നെ. വളരെ സന്തോഷത്തോടെ അവർ ഇവിടെ വിളിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ നമ്മൾക്കും ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ. ഏതായാലും ആ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരെയും നന്നായി ഖുർആൻ പഠിക്കുന്ന വിശ്വാസികളായി കുട്ടികളെ വളരുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ എപ്പിസോഡിലേക്ക് ആരാണ് ആദ്യമായി വിളിക്കുന്നതെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
9: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: ആരാ ഇത് വിളിക്കുന്നത്?
9: മറിയം.
8: മറിയം, മറിയം എവിടുന്നാ വിളിക്കുന്നത് മോള്? ദമാമിലല്ലേ. ഓക്കെ, മറിയം എത്രയില പഠിക്കുന്നത് മോള്?
9: നാലില്.
8: ഫോർത്ത് സ്റ്റാൻഡേർഡില്. ഓക്കെ, നന്നായി പഠിക്കുവോ? ഓക്കെ, സ്കൂളിലൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടാറുണ്ടോ? ഓക്കെ. മോള് ഈ പ്രോഗ്രാമിൽ വിളിക്കാറുണ്ടോ? ഖുർആൻ ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഓക്കെ. സമ്മാനവും കിട്ടിയിരുന്നു, മാഷാല്ലാ, നല്ല തന്നെ സന്തോഷം. അപ്പം ഇപ്പം മോൾക്ക് നല്ല ആവേശം ഉണ്ടാവും അല്ലേ വിളിക്കാൻ വേണ്ടിയിട്ട്? ഇനിയും വിളിച്ച് വിജയിച്ച് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി നല്ല താല്പര്യം ഉണ്ടാവും അല്ലേ? ആ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് നോക്കാം. മോള് വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉപ്പ. ഓക്കെ, അപ്പൊ നിങ്ങള് കാക്കയും മോളും കൂടി ആയിരിക്കും, ഭയങ്കര കൂട്ടല്ലേ. ഓക്കെ, തല്ലുകൂടാറുണ്ടോ? ഉണ്ടോ? എന്തിനാ തല്ലുകൂടാറുള്ളത്? വെറുതെ തല്ലുകൂടുവോ? അത് നല്ല നല്ലൊരു കാര്യാണോ? കാക്കന മോൾക്ക് ഇഷ്ടാണോ? ഓ, ഇഷ്ടാണല്ലേ. എന്നാലും വെറുതെ തല്ലുകൂടും അല്ലേ? ആ ഓക്കെ. മോള് ഖുർആനൊക്കെ പഠിക്കാറുണ്ടോ? ഓക്കെ, ഇപ്പൊ എത്ര വരെ പഠിച്ചു? എവിടെ വരെ എത്തി മോള്? സൂറത്തുൽ ജിന്ന് അല്ലേ. ഓക്കെ, അപ്പം മത്സരത്തെ കുറിച്ച് മോൾക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, കൃത്യമായിട്ട് അറിയാലോ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, മറിയം തയ്യാറാവുക. ഇവിടുന്ന് മൂന്ന് ചോദ്യങ്ങൾ മറിയത്തിനോട് ചോദിക്കും. ആ മൂന്ന് ചോദ്യങ്ങൾക്കും തെറ്റാതെ ഉത്തരം പറയാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മറിയത്തിനോട് മറിയത്തിനറിയാവുന്ന ഒരു സൂറത്തിലെ ഏതെങ്കിലും രണ്ട് ആയത്ത് ഓതി കേൾപ്പിച്ചു തരും. മറിയം അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഓതണം തെറ്റാതെ. നോക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക.

0: الآخر، كل نفس بما كسبت رهينة.
1: മറിയം, മാഷാല്ല, നന്നായിട്ട് ഓതി കേട്ടോ. എല്ലാം ഓതിയതൊക്കെ വളരെ കൃത്യമാണ്, ശരിയാണ്. മാത്രമല്ല നല്ല ഭംഗിയായി പതുക്കെ ഓതുന്നു, നല്ല രസമുണ്ട് കേൾക്കാൻ. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മറിയം വളരെ തെറ്റാതെ ഉത്തരം പറയുന്നുണ്ട്. അപ്പം അടുത്ത ചോദ്യം മറിയത്തിന് ഇവിടുന്ന് ഒരു അധ്യായത്തിൻ്റെ പേര് പറഞ്ഞു തരും. മറിയം ആ അധ്യായം തെറ്റാതെ ഓതണം. നോക്കാം നമുക്ക് തെറ്റാതെ.
0: ഇൻഷാ
1: അള്ളാ അത് ശരിയാവും, നോക്കാലോ.
2: സൂറത്തുൽ ഇൻഫിത്താർ.

0: قدمت أو أخر علمت نفس ما قدمت أو وأخر.
1: علمت نفس ما قدمت وأخرت.

0: كبك.
1: ما شاء الله. മറിയം, മറിയം. ഓക്കെ, മോളോദി ശരിയാണ് കേട്ടോ. ആ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ആയത്തിൽ എന്തെങ്കിലും ഖുർആനിലൊക്കെ ഓതുന്ന തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരുത്തി തരുമ്പം ആ ആയത്തുകൾ ഒന്നുകൂടി ഓതണം. ഏ ഓക്കെ, അപ്പം ഓക്കെയാണ്. അപ്പം രണ്ടാമത്തെ ചോദ്യത്തിനും മറിയം കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇവിടെ നിന്ന് ഏതെങ്കിലും അധ്യായത്തിലുള്ള, മറിയത്തിന് അറിയാവുന്ന ഏതെങ്കിലും അധ്യായത്തിലുള്ള രണ്ട് ആയത്തുകൾ ഓതും. മറിയം അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയണം. ഈസി അല്ലേ? ആണോ? എന്നാ നമുക്ക് നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ കേട്ടോളൂ.

0: نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا.
1: പറഞ്ഞോളൂ, ഏത് സൂറത്തിൽ നിന്നുള്ളതാണ്? ഒന്നുകൂടി കേൾക്കണോ? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം.

0: കിട്ടിയോ? മറിയ പഠിച്ചിട്ടുണ്ടല്ലേ. ആ അപ്പൊ നല്ല പരിചയമുള്ളതാണ്, കേട്ട സൂറത്താണ് അല്ലേ? ഏതായിരിക്കും മറിയത്തിന് അറിയാം, പറഞ്ഞോളൂ. മാഷാല്ലാ, കറക്റ്റാണ് കേട്ടോ, സൂറത്തുൽ ഇൻസാൻ. ഓക്കേ ഓക്കേ. അപ്പൊ മറിയം മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലേ? അപ്പൊ മറിയം സമ്മാനാർഹയായില്ലേ അല്ലേ? ആ അപ്പൊ മറിയത്തിന് സമ്മാനമുണ്ട് ഇൻഷാല്ലാ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മറിയത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ തുടർച്ചയായി ഈ സ്റ്റുഡിയോയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച് തുടർച്ചയായി മൂന്ന് തവണയും വിജയിയാവുകയാണെങ്കിൽ നല്ല സമ്മാനം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഓൾറെഡി മറിയത്തിന് ഒരു സമ്മാനമുണ്ട്. തുടർച്ചയായിട്ട് തെറ്റാതെ മൂന്ന് തവണയും വിജയിക്കുകയാണെങ്കിൽ മറിയത്തിന് വലിയ സമ്മാനം കിട്ടും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ മറിയത്തിന് വലിയ സമ്മാനം നേടണ്ടേ? ആ അപ്പം എന്തായാലും ഈ തമാം പീസ് റേഡിയോയുടെ ഈ സ്റ്റുഡിയോയിലേക്ക് പ്രോഗ്രാമിലേക്ക് വിളിക്കണം, എന്നിട്ട് മൂന്ന് തവണയും വിളിച്ചിട്ട് സമ്മാനം നേടണം, വലിയ സമ്മാനം നേടണം. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അപ്പം മറിയം വിളിച്ചതിൽ വളരെ സന്തോഷം. മറിയം നന്നായി ഓതി, മാത്രമല്ല വളരെ കുട്ടികൾക്കൊക്കെ നല്ല പ്രചോദനമാവും അല്ലേ. മറിയം ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? നാലില്, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മറിയം ഖുർആൻ പഠിക്കുന്നുണ്ട്. മാഷാല്ലാ, സ്കൂളിലും നന്നായി പഠിക്കുന്നുണ്ട്. നല്ല മാർക്കൊക്കെ അല്ലേ സ്കൂളിലൊക്കെ? അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും കൊച്ചു കൂട്ടുകാർക്കും കഴിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇത് കേൾക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഒരു പ്രചോദനമാവട്ടെ മറിയം. അതുപോലെ തന്നെ മറിയത്തിന് കൂടുതൽ കൂടുതൽ പഠിക്കുവാനും, മറിയത്തിന് മാത്രല്ല മറിയത്തിന്റെ കൂടെ ആരാണ് വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഇക്കാക്കയും പഠിക്കാറില്ലേ? ആ ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും അള്ളാഹു ഇനിയും കൂടുതൽ പഠിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയട്ടെ. അപ്പൊ മറക്കാതെ വിളിക്കണം കേട്ടോ. ആ അപ്പൊ മൂന്നോ തവണ വിളിച്ച് വിജയിയായിട്ട് വലിയ സമ്മാനം നേടണ്ടേ ഇൻഷാല്ലാ. അപ്പൊ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ടെലികിസിന്റെ ഈ എപ്പിസോഡിലേക്ക് അടുത്തതായി വിളിക്കുന്നത് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരാണ് ഇത് വിളിക്കുന്നത്?
1: മുഹമ്മദ് നാഫി.
0: മുഹമ്മദ് നാഫി? ആ ഓക്കെ ഓക്കെ. മുഹമ്മദ് നാഫി എവിടുന്ന വിളിക്കുന്ന മോനെ? ദമാമിൽ നിന്ന് അല്ലേ. ആ ഓക്കെ. മോൻ എത്രയിലാ പഠിക്കുന്നത്? ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ അല്ലേ. ഓക്കെ. മോൻ ഖുർആൻ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? സൂറത്തുൻ നാസ് മുതൽ ഖിയാമ വരെ അല്ലേ. ഓക്കെ. ഇത് കാണാതെ അറിയാലോ മോനെ. ആ ഓക്കെ. അപ്പൊ നാഫിയോട് ഈ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുക കേട്ടോ. മോൻ നാട്ടിലെവിടെയാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് അല്ലേ. ഓക്കെ. മോൻ ഇവിടെ ദമാം ഐ സി സി മദ്രസയിലാണോ പഠിക്കുന്നത്? ആ ഓക്കെ ഓക്കെ. മോന് വീട്ടിലവിടെ ആരൊക്കെയാ ഉള്ളത് ഇവിടെ ദമാമില് കൂടെ? രണ്ട് അനുജന്മാരല്ലേ. ഓക്കെ. എല്ലാവരും ഖുർആൻ പഠിക്കാറുണ്ടോ? ആ ഓക്കെ ഇൻഷാല്ലാ. അപ്പം നാഫിയാണ് മൂത്തത്, അങ്ങനെയാണ് മനസ്സിലാവുന്നത് അല്ലേ. ആ അപ്പം നാഫിയാണ് അവർക്ക് കൂടി മാതൃകയാവേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ നന്നായി ഖുർആൻ പഠിക്കുന്നതും നിസ്കരിക്കുന്നതൊക്കെ നാഫി ചെയ്യുന്നത് കണ്ടിട്ട് വേണം അനുജന്മാരൊക്കെ പഠിക്കാൻ. ഓക്കെ ഓക്കെ. മോൻ ഇവിടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ബ്രദർ വിളിച്ചിട്ടുണ്ട് അല്ലേ. ആ ഓക്കെ. അപ്പൊ മോൻ ആദ്യമായിട്ടാ വിളിക്കുന്നത് അല്ലേ. ഓക്കെ. ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് നാഫി ശരിയായ ഉത്തരം പറഞ്ഞാൽ നാഫിക്ക് സമ്മാനം ലഭിക്കും. ഓക്കെ ഓക്കെ. നമുക്ക് നോക്കാം, മത്സരം ആരംഭിക്കട്ടെ. ഓക്കെ. മോൻ അറിയുന്ന ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ആദ്യം ഇവിടുന്ന് രണ്ട് ആയത്ത് ഓതി കേൾപ്പിച്ചു തരാം മോൻ, അത് അതിന്റെ ബാക്കി തെറ്റാതെ ഓതാൻ ശ്രമിക്കാം. ഓക്കെ.

0: മാഷാ നാഫി. ആ ഓക്കെ, ഓതി ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ മോന്, എങ്ങനെ ഖുർആൻ പഠിക്കുന്നത്? ഏതാ, ആരുടെ കീഴിൽ എങ്ങനെയാണ് പഠിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് ഏതാണ്? മിസ് ബാഹിൻ്റെതാണോ? ആ ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെ ക്ലാസ് ഇപ്പം എവിടെ വരെ ആയി? എക്സാമൊക്കെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞു, ഈ സെമിസ്റ്ററിന്റെ എക്സാം കഴിഞ്ഞു അല്ലേ? ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു, എല്ലാം എല്ലാം കൃത്യമായിട്ട് ഓതാൻ പറ്റിയല്ലേ, തെറ്റാതെ. മാഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ മോൻ, ഇവിടുന്ന് ഒരു അധ്യായത്തിന്റെ പേര് പറഞ്ഞു തരും, അത് ഓതണം. റെഡി?
1: സൂറത്തു അബസ.

0: ഞാൻ
1: മാഷല്ല നാഫി. ആ ഓക്കെ, കറക്റ്റാണ് കേട്ടോ ചോദ്യത്. അപ്പം അടുത്ത ചോദ്യം ഏതെങ്കിലും ഒരു രണ്ട് ആയത്ത് ഊതിക്ക് കേൾപ്പിക്കുമോ പഠിച്ച ഭാഗത്ത് നിന്ന്, അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയണം. റെഡി?
2: أعوذ بالله من الشيطان الرجيم ختامه مسك

0: تكون
1: طاقة مخففين
0: متوففين ليه؟ ഓക്കെ ആ കറക്റ്റാണ് കറക്റ്റാണ് കേട്ടോ. ഓക്കെ അപ്പം മുഹമ്മദ് നാഫി മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു സമ്മാനാർഹനായിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ ഇൻഷാല്ല അപ്പൊ നാഫിയെ തേടി സമ്മാനം വരും. ഓക്കെ വേറൊരു കാര്യം, ഇത് നാഫി തുടർന്ന് മൂന്ന് തവണ ഇവിടെ വിളിച്ച് മൂന്ന് തവണയും ബ്രേക്ക് ആവാതെ മൂന്ന് തവണയും വിജയിക്കുകയാണെങ്കിൽ നാഫിക്ക് ഒരു വലിയ സമ്മാനം ഉണ്ടാവും ഇൻഷാല്ല. ഓക്കെ അപ്പൊ നാഫി ഇനിയും ഇവിടെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നാഫിയുടെ അനുജന്മാരോടും പറയണം വിളിക്കാൻ വേണ്ടിയിട്ട്. അവര് ഖുർആനൊക്കെ പഠിക്കുന്നില്ലേ? ഓക്കെ അപ്പൊ അവരോടും പങ്കെടുക്കാൻ പറയണം മത്സരത്തിൽ കേട്ടോ. ഓക്കെ ഇൻഷാല്ല. അപ്പം ഹാപ്പി അല്ലേ? ഓക്കെ അപ്പൊ ഇനിയും വിളിക്കും അല്ലേ? നോക്കാം. ഓക്കെ എന്നാ എല്ലാവർക്കും അള്ളാഹു നന്മ ചൊരിയട്ടെ. ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുകയാണ്. ഇവിടെ വിളിച്ച എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനിയും എല്ലാ ശനിയാഴ്ചയിലും രാത്രി 8 മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ഉണർത്തുകയാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ടെലിക്യൂസിൽ പങ്കെടുത്തത് മറിയം ദമ്മാം, മുഹമ്മദ് നാഫി. അവതരിപ്പിച്ചത് ഷഹനാസ് ചത്തോത്ത്, കൂടെ സുഹൈൽ ഇമ്പിച്ചിക്കോയ. ഖുർആൻ ടെലിക്യൂസ് ഇവിടെ അവസാനിച്ചു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശദ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അൻആം 98 മുതൽ 110 കൂടിയ വചനങ്ങൾ. പാരായണം ഷെയ്ഖ് തൗഫീഖ്.

0: അഹ്സൻതു യാനി. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൻആമിലെ 98 മുതൽ 110 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم
2: إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون وقالوا لولا نزل

0: بغتة أخذناهم بغتة فإذا هم مبلسون فقطع دابر القوم الذين ظلموا والحمد لله رب العالمين قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به انظر كيف نصرف الآيات ثم هم يصدفون قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാം അധ്യായമായ സൂറത്ത് അൻആമിലെ 36 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
2: نور أطل على الحياة رحيم
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തുനോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അല്ലാ ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: ഫൽഫാരിഖാതി ഫർഖാ,
0: ഫൽഫാരിഖാതി ഫർഖാ, ഫർഖാ, ഖാഫിന് പകരം കാഫാകുന്നത് ഫർഖാ, ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്, അതിൻ്റെ മഖ്റജ്
1: ഫൽഫാരിഖാതി ഫർഖാ
0: എന്ന് തന്നെ പറയുക.
1: ഫൽമുൽഖിയാതി ദിക്റാ,
0: ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ ഔ നുദ്റാ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റാ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: ഫഇദന്‍ നുജൂമു തുമിസത്,
0: ഫഇദൻ നുജൂമു തുമിസത്, തോ തുമിസത്, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത്, വഇദസ്സമാഉ ഫുരിജത്, വഇദൽ ജിബാലു നുസിഫത്, വഇദർ റുസുലു ഉഖിതത്, വഇദർ റുസുലു ഉഖിതത്.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത്, ഖാഫിന് ആണ് ശബ്ദ്.
1: വഇദർ റുസുലു ഉഖിതത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്,
0: ഇവിടെ ലിഅയ്യി യൗമിൻ ഉജ്ജിലത്, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. ഉജ്ജിലത്,
1: ലിഅയ്യി യൗമിൻ ഉജ്ജിലത്, ലിയൗമിൽ ഫസ്ലി വമാ അദ്റാക മാ യൗമുൽ ഫസ്ലി,
0: രണ്ട് സ്ഥലത്തും ഫസ്ലൻ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്റാക മാ, അദ്റാ, അദ്റാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്.

ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത് ബിഉ എന്നാണ്, നുത് ബിഉഹുമുൽ എന്ന് പറയരുത്, നുത് ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത് ബിഉഹുമുൽ, നുത് ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഖിറാത്ത് ആയത്ത് സൂറ സബ ആയത്ത് 31 മുതൽ 54 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
3: അല്ലാഹു അക്ബർ,
4: അല്ലാഹു അക്ബർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

أهواءكم بل كنتم مجرمين. وقال الذين استضعفوا

يقدر له، وما أنفقتم من شيء فهو يخلفه،

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

0: മുമ്പ്.
1: മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് നജം 27 മുതൽ 47 വരെ വചനം, ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.
2: സുബ്ഹാനല്ലാഹി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
4: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
5: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി, അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
6: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
3: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിനി, എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവെന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽ പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിൻ്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരിഅ മുഹമ്മദ് അയ്യൂബ്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 90, സൂറത്തുൽ ബലദ്. രാജ്യം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിഹാദൽ ബലദ്, ഈ രാജ്യം കൊണ്ട്.
3: ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്,
2: ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു.
4: വചനം 2.
2: വ അൻത, നീ ആകുന്നുതാനും. ഹില്ലുൻ, അനുവദനീയൻ, ഇറങ്ങിയവൻ. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തിൽ.
3: വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ്,
2: നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് താനും.
4: വചനം 3.
2: വവാലിദിൻ, ജനൈതാവിനെ കൊണ്ടും. വമാ വലദ്, അത് ജനിപ്പിച്ചതിനെയും കൊണ്ടും.
3: വവാലിദിൻ വമാ വലദ്,
2: ജനൈതാവിനെയും അത് ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു.
4: വചനം 4.
2: ലഖദ് ഖലഖ്നാ, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫീ കബദ്, ക്ലേശത്തിലായിട്ട്, ബുദ്ധിമുട്ടിലായി.
3: ലഖദ് ഖലഖ്നാൽ ഇൻസാന ഫീ കബദ്,
2: തീർച്ചയായും മനുഷ്യനെ ക്ലേശത്തിലായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നു.
5: ഈ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നതും മക്കയിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം അഥവാ ഹാദൽ ബലദ് എന്ന് മക്കയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് വ്യക്തമാണ്. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും ആ രാജ്യത്തിന് അറബികൾ വമ്പിച്ച സ്ഥാനം കൽപ്പിച്ചിരുന്നുവല്ലോ. ഖുറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം കൈവരുവാനുള്ള കാരണം അവർ മക്കയിലെ ഖഅബ ശരീഫിന്റെ പരിചാരകരും അധികാരസ്ഥരുമായിരുന്നതാണ്. ഈ സ്ഥിതിക്ക് ആ രാജ്യത്തെ കൊണ്ടും സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുശരിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്തതായി ജനയിതാവിനെ കൊണ്ടും അത് ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു. ജനയിതാവ് എന്ന് അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന വാക്ക് മാതാവിനും പിതാവിനും ഉപയോഗിക്കാവുന്നതാണ്. മാതാവിനെ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ അതിൽ സ്ത്രീലിംഗ ചിഹ്നം ചേർത്ത് വാലിദത്ത് എന്നും പറയപ്പെടും. മനുഷ്യന്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കാണത്. ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യപിതാവിന്റെയും മനുഷ്യ സമുദായത്തിന്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം, വളർച്ച, വികസനം, പെരുപ്പം ആദിയായവയിൽ അടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ സത്യവാചകം എന്നു കാണാം. ഒന്നാം വചനത്തിൽ മക്കയെ കൊണ്ടുള്ള സത്യത്തിന് ഒരു ഉപാധിയെന്നോണം രണ്ടാം വചനത്തിൽ നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് എന്ന് പറഞ്ഞതിനെപ്പറ്റി അല്പമൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഹില്ലൻ എന്ന പദത്തിന് അനുവദനീയമായവൻ എന്നും ഇറങ്ങി വന്നവൻ അഥവാ വന്നു താമസിക്കുന്നവൻ എന്നും കെട്ടഴിഞ്ഞവൻ അഥവാ നിരുപാധികമായവൻ അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നും മറ്റും അർത്ഥങ്ങൾ വരാവുന്നതാണ്. കഅബയും അതിൻ്റെ ചുറ്റുപാടിൽ കുറെ നാഴികകളോളം വരുന്ന സ്ഥലങ്ങളും ഉൾപ്പെട്ട പ്രദേശത്തിന് ഹറം എന്ന് പറയപ്പെടുന്നു. അക്രമം, കയ്യേറ്റം, കുഴപ്പം, ഹിംസ ആദിയായ അനാദരവുകളൊന്നും പാടില്ലെന്ന് പ്രത്യേകം മുടക്കം ചെയ്യപ്പെട്ട പരിപാവനമായ സ്ഥലം എന്നാണതുകൊണ്ട് വിവക്ഷ. ഈ പദത്തിന്റെ വിപരീതമെന്ന നിലക്ക് ഹറമല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിലും നിഷിദ്ധം എന്ന അർത്ഥത്തിലുള്ള ഹറാമിന്റെ വിപരീതമെന്ന നിലക്ക് അനുവദനീയമായത് എന്ന അർത്ഥത്തിലും ഹില്ലൻ എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിന് താഴെ കാണുന്ന ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു കാണാം. 1. ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അതിൻ്റെ പരിപാവനത്വവും അലംഘനീയതയും പ്രസിദ്ധമാണ്. എങ്കിലും നിനക്ക് അഥവാ നബിക്ക് ഒരിക്കൽ അവിടം അനുവദിക്കപ്പെട്ടു തരുന്നതാണ് അഥവാ ഒരവസരത്തിൽ അതിൻ്റെ അലംഘനീയ പരിധിയിൽ നിന്ന് നിനക്ക് ഒരു ഇളവ് ലഭിക്കുവാൻ പോകുന്നുണ്ട്. ഇതാണ് പല മഹാന്മാരും സ്വീകരിച്ച ഒരു വ്യാഖ്യാനം. ഹിജ്റ എട്ടാം കൊല്ലത്തിൽ നടന്ന മക്കാവിജയ സംഭവത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അറേബ്യയുടെ ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങിക്കഴിഞ്ഞെങ്കിലും ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനവും പൂർവ്വകേന്ദ്രവുമായ മക്കാനഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലല്ലോ. ഖുറൈശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പടയെടുത്തു ചെന്നു. കഅബായുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. സാധാരണ നിലക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസ്സാര ഏറ്റുമുട്ടലുണ്ടായതും അതിൻ്റെ അലംഘനീയതക്ക് യോജിച്ചതല്ലോ. എന്നാൽ അത് മേൽ സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു. ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ട്, ഈ രാജ്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇതിൻ്റെ അലംഘനീയതയും പരിഭാവനത്വവും എല്ലാവരും അറിയുന്നതാണ്. എങ്കിലും നീ അഥവാ നബി ഈ രാജ്യത്ത് അനാദരിക്കപ്പെട്ടവനും അക്രമങ്ങൾക്ക് വിധേയനും ആയിക്കൊണ്ടാണിരിക്കുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ നിലക്കൊരു മാറ്റം വഴിയെ വരാനിരിക്കുന്നുവെന്ന് ഇതിൽ സൂചനയുണ്ട്. മൂന്ന്, ഈ രാജ്യത്തു നീ അഥവാ നബി താമസിച്ചു വരുന്നുവെന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നത്. ഇതാണ് മൂന്നാമതൊരു വ്യാഖ്യാനം. മക്കായുടെ സുസ്ഥിരമായ സ്ഥാനപദവികൾ നിലവിലുള്ളതോടെ തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയും അത് പ്രബോധനം ചെയ്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റയ്ക്കു ശേഷം ഈ പദവി മൂന്ന് ഹറമുകളിൽ രണ്ടാം സ്ഥാനമുള്ള മദീനാക്ക് ലഭിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ഹറം ബൈത്തുൽ മുഖദ്ദസുമാകുന്നു. പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നത്. കുറച്ചുകാലം മാതാവിൻ്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ അസ്വതന്ത്രനായി കഴിച്ചുകൂട്ടുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്നതും ക്ലേശമനുഭവിച്ചു കൊണ്ട് തന്നെ. അന്നുമുതൽ തൊട്ട് മരണം വരെ ദേഹത്തിനും മനസ്സിനുമായി, സ്വന്തം കാര്യത്തിലും കുടുംബകാര്യത്തിലുമായി, സാമ്പത്തികവും സാമൂഹ്യവുമായി ഇങ്ങനെ പല വിധത്തിൽ എത്രയെത്ര വിഷമങ്ങൾ അവൻ അനുഭവിക്കണം. ആലോചിച്ചു നോക്കുക, ഇങ്ങനെ ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും കരസ്ഥമാക്കുവാൻ. പ്രബോധന തുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും ഒരു സൂചനയും ഈ വചനത്തിൽ അടങ്ങിയിരിക്കാം. ഏതായാലും പരലോക ജീവിതത്തിൻ്റെ കാര്യം കണക്കിലെടുക്കാതെ, അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ, സ്വേച്ഛകൾക്ക് വേണ്ടി എന്തു ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. അവരെപ്പറ്റി അള്ളാഹു പറയുന്നു.
4: വചനം അഞ്ച്.
2: അയഹ്സബു, അവൻ കണക്കുകൂട്ടുന്നുവോ വിചാരിക്കുന്നുവോ, അല്ലയ്യഖ്ദിറ, കഴിയുന്നതേ അല്ല എന്ന്, അലൈഹി, അവൻ്റെ മേൽ, അവനോട്, അഹദ്, ഒരാളും ഒരാൾക്കും.
3: അയഹ്സബു അല്ലയ്യഖ്ദിറ അലൈഹി അഹദ്,
2: അവൻ വിചാരിക്കുന്നുവോ അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേയല്ല എന്ന്.
4: വചനം ആറ്.
2: യഖൂലു, അവൻ പറയുന്നു, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു, മാലൻ, ധനം, സ്വത്ത്, ലുബദ, അട്ടിയായി, മേൽക്കുമേൽ, വളരെ.
3: യഖൂലു അഹ്ലക്തു മാലൻ ലുബദ,
2: അവൻ പറയുന്നു, ഞാൻ മേൽക്കുമേൽ വളരെയധികം ധനം ചിലവാക്കി നശിപ്പിച്ചുവെന്ന്.
4: വചനം ഏഴ്.
2: അയഹ്സബു, അവൻ വിചാരിക്കുന്നോ, അല്ലം യറഹു, അവനെ കണ്ടിട്ടില്ലെന്ന്, കാണുന്നില്ലെന്ന്, അഹദുൻ, ഒരാളും.
3: അയഹ്സബു അല്ലം യറഹു അഹദ്,
2: അവൻ വിചാരിക്കുന്നുവോ അവനെ ഒരാളും കാണുന്നില്ലെന്ന്.
5: അവൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യുവാൻ ആളില്ല. ആർക്കും അവനെ പിടികൂടുവാനും അവൻ്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നൊക്കെയുള്ള ഭാവമാണ് അവൻ്റെ ധിക്കാരത്തിൽ നിന്നും പ്രകടമാകുന്നത്. ഞാൻ എത്രയോ ധനം ചെലവഴിച്ചു, ഇന്നിന്ന വിഷയത്തിൽ ഇത്രയിത്ര വിനിയോഗിച്ചു, ധർമ്മത്തിനു വേണ്ടി വമ്പിച്ച സംഖ്യ നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു. അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് അവനിൽ കാണുന്നത്. ആ വിചാരം വേണ്ട. അള്ളാഹുവിന് അവനെ എപ്പോഴും എന്തും ചെയ്യുവാൻ കഴിയും. അവൻ അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടു തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് അവൻ ഓർമ്മ വെച്ചു കൊള്ളട്ടെ എന്നു സാരം.
4: വചനം 8.
2: അലം നജ്അൽ, നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, ലഹു അവന്, ഐനൈൻ രണ്ടു കണ്ണുകളെ,
3: അലം നജ്അൽ ലഹു ഐനൈൻ
2: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ.
4: വചനം 9.
2: വലിസാനൻ ഒരു നാവും, വശഫതൈൻ രണ്ടു ചുണ്ടും അദരങ്ങളും,
3: വലിസാനൻ വശഫതൈൻ
2: ഒരു നാവും രണ്ടു ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
4: വചനം 10.
2: വഹദൈനാഹു നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാർ പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
5: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തന്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു.
1: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: هي الحبيبة والمختار.
6: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: Peace Radio. Tune to reality.
9: Star Quest. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ഏറ്റവും പ്രതിഫലമുള്ളതാണ്. പ്രതിഫലം പൂർണ്ണതയിലെത്തുന്നത് നിയമാനുസൃതമായി അത് പാരായണം ചെയ്യുമ്പോഴാണ്. നാം തോന്നിയ രൂപത്തിൽ, നാം മനസ്സിലാക്കിയ രൂപത്തിലല്ല ഖുർആനിനെ പാരായണം നിർവഹിക്കുന്നത്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
11: ഇന്നൽ ഹംദലില്ലാ വഅസല്ലി വഅസല്ലിമു അലാ അന്നബി വറസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നാസിഅത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഅൻതും, അഅൻതും ഹംസ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. മലയാളത്തിൽ നമ്മൾ ആ പറയുന്ന ഉച്ചാരണമല്ല, അ കുറച്ചും കൂടി ഹൽക്കുന്നാണ് ശബ്ദം വരേണ്ടത്. അഅൻതും, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ് തൻവിന് ശേഷം ഹംസ, പിന്നെ സമാഉ മദ്ദിന് ശേഷം ഹംസ. നന്നായിട്ട് മണിക്ക് മദ്ദോടുകൂടി നീട്ടി ഓതണം. ورفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها نون ساكن شاشها إلهاران ماءها ومرعاها والجبال أرصاها متاعا لكم تنون شاش اللام إدغام بلا ونا ولأنعامكم نون ساكن شاش عينان إلهار وطم ونة وانا فإذا جاءت മദ് അത്തോമ്മ മദ് ലാസിമാണ്, നന്നായിട്ട് ഓതണം. തോമ്മ തോമത്തുൽ കുബ്ര. പിന്നെ യൗമ യതദക്കറുൽ ഇൻസാനു നൂൻ സക്രേഷൻ സീന് ഇഖ്ഫാ ആണ്, നന്നായിട്ട് ഉന്നത്ത് വേണം. ബുരിസത്തുൽ ജഹീമു ലിമൻ യറ നൂൻ സക്രേഷൻ യാ ഇദ്ഗാം ബിഗുന്ന ലിമൻ യറ ഫഅമ്മാ മൻ തഗ ഇഖ്ഫാ ആണ്, ഉന്നത്തെല്ലാം വേണം. വആഥറൽ ഹയാത്ത് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ അമ്മാ മൻ ഖാഫ ഇൽഹാറാണ്, നൂൻ സക്രേഷൻ ഖാ. വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ സലൂനക അനിസ് സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത ഇഖ്ഫാ മിൻ ദിക്ര വീണ്ടും ഇഖ്ഫാ ഇല റബ്ബിക മുൻത ഇഖ്ഫാ എന്നെ ഇന്നമ അൻത അൻത മുൻദിറു വീണ്ടും ഇഖ്ഫാ മൻ യഖ്ഷ ഇദ്ഗാം ബിഗുന്ന മൻ യഖ്ഷ കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ തൻവിന് ശേഷം ഹംസയാണ്, ഒട്ടും മണിക്കണ്ട. അപ്പം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.

0: ഇതുവരെ നാം ശ്രദ്ധിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നടത്തിയ സംസാരം.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന الصالحات അന്ന ലഹും അജ്റൻ ഹസന. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മൂമിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്, ജീമിനെ കൽക്കല ചെയ്യണം. അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: أعوذ بالله من الشيطان الرجيم
2: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر

0: الشياطين في الأرض كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون.
1: بيس قرآن راديو നാം കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ 59-ാം അൻപത്തിയൊൻപത് മുതൽ 72 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ഒടുക്കം മുതൽ അവസാനം വരെ പാരായണം ശ്രവിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ തൻസീൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. അനേകം അറബി തഫ്സീറുകളെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥം ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച പ്രസ്തുത തഫ്സീറിൽ നിന്ന് സൂറത്തുൽ ബലദിൻ്റെ 1 മുതൽ 10 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
2: വചനം 8.
3: അലം നജ്അൽ, നാം ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തിക്കൊടുത്തിട്ടില്ലേ, ലഹു അവന്, ഐനൈൻ രണ്ടു കണ്ണുകളെ,
4: അലം നജ്അൽ ലഹു ഐനൈൻ,
3: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ലേ.
2: വചനം 9.
3: വലിസാനൻ, ഒരു നാവും, വശഫതൈൻ രണ്ടു ചുണ്ടും, അദരങ്ങളും, ഒരു നാവും രണ്ടു ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
2: വചനം 10.
3: വഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ, രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാർ ഒന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
5: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ടു ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തന്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു.
2: വചനം 11.
3: ഫലഖതഹമ, എന്നാൽ അവൻ തിരക്കിക്കടന്നില്ല. അല്ലാഖബ, ചുരമാർഗത്തെ, മലവഴിയിൽ. എന്നിട്ടു അവൻ ചുരമാർഗത്തിൽ തിരക്കിക്കടന്നില്ല.
2: വചനം 12.
3: വമാ അദ്റാക, നിനക്ക് എന്തറിയാം, അറിവു നൽകിയതെന്ത്. മലഅഖബ, ചുരമാർഗം എന്തെന്ന്.
4: വമാ അദ്റാക മലഅഖബ,
3: ചുരമാർഗം എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം.
2: വചനം 13.
3: ഫക്കു, വിടുതലാക്കലാണ്, അഴിച്ചുവിടലാണ്. റഖബ, പിരടിയെ, അടിമയെ.
4: ഫക്കു റഖബ,
3: അതെ, അടിമയെ വിടുതലാക്കുക.
2: വചനം 14.
3: ഔ ഇത്വാമുൻ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. ഫീ യൗമിൻ, ദിവസത്തിൽ. ദീമസോബ, പട്ടിണിയുള്ള.
4: ഔ ഇത്വാമുൻ ഫീ യൗമിൻ ദീമസോബ,
3: അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം നൽകുക.
2: വചനം 15.
3: യതീമൻ, അനാഥക്കുട്ടിക്ക്. ദാമ ഖറബ, അടുത്ത കുടുംബ ബന്ധമുള്ള.
4: യതീമൻ ദാമ ഖറബ,
3: കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക്.
2: വചനം 16.
3: ഔ മിസ്കീനൻ, അല്ലെങ്കിൽ സാധുവിന്, പാവപ്പെട്ടവന്. ദാമ ഖറബ, മണ്ണു പുരണ്ട, കടുത്ത ദാരിദ്ര്യമുള്ള.
4: ഔ മിസ്കീനൻ ദാ മത്റബ,
3: അല്ലെങ്കിൽ മണ്ണുപുരണ്ട അഥവാ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന്.
5: ഇതൊക്കെയാണ് ചുരമാർഗമെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊന്നും പ്രവേശിക്കുവാനുള്ള തിരക്കോ സാഹസമോ അവൻ കാണിച്ചില്ല. നേരെ മറിച്ച് സ്വേച്ഛയുടെ എളുപ്പമാർഗമാണവൻ സ്വീകരിച്ചത്. മാത്രമല്ല,
2: വചനം 17,
3: സുമ്മക്കാന, പിന്നെ അവനാകുകയും ചെയ്തില്ല, മിനല്ലദീന, യാതൊരുവരിൽപ്പെട്ടവൻ, ആമനു, വിശ്വസിച്ച, വതവാസൗ, പരസ്പരം ഒസിയത്തും ചെയ്ത, ഉപദേശിക്കുകയും ചെയ്ത, ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്, വതവാസൗ, പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത, ബിൽമർഹമ, കാരുണ്യം കൊണ്ട്.
4: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة
3: പിന്നെ അഥവാ അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല.
2: വചനം 18,
3: ഉലൈക, അക്കൂട്ടർ, അസ്ഹാബ്, ആൾക്കാരാണ്, അൽ മൈമന, വലതുപക്ഷത്തിന്റെ, ശുഭപക്ഷത്തിന്റെ,
4: ഉലൈക അസ്ഹാബുൽ മൈമന,
3: അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരത്രേ.
2: വചനം 19,
3: വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ, ബി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ, ഹും, അവർ തന്നെ, അസ്ഹാബു, ആൾക്കാർ, അൽ മശ്അമ, ഇടതുപക്ഷത്തിന്റെ, അശുഭപക്ഷത്തിന്റെ,
4: വല്ലദീന കഫറു ബി ആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ,
3: നമ്മുടെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ, അവരത്രേ അശുഭകരമായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ.
2: വചനം 20,
3: അലൈഹിം, അവരുടെ മേലുണ്ടായിരിക്കും, നാറുൻ മുസദ, അടച്ചു മൂടപ്പെട്ട തീ, അഗ്നി,
4: അലൈഹിം നാറുൻ മുസദ,
3: അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നിയുണ്ടായിരിക്കും.
5: മനുഷ്യജീവിതം ആദ്യന്തം ക്ലേശം നിറഞ്ഞതാണ്. അവ തരണം ചെയ്തു പോരുവാൻ വേണ്ടുന്ന അവയവങ്ങളും സഹായങ്ങളും അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിൽ അവന്റെ അനശ്വര ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുവാനുള്ള ക്ലേശവും അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ വേണ്ടതുപോലെ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് കുറെ പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും ആ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കേണ്ടതാണ്. അടിമത്തമാകുന്ന ബന്ധം കൊണ്ട് കഴുത്തു ഞെരിങ്ങി അസ്വതന്ത്രനായി വിഷമിക്കുന്നവന് അഥവാ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടതു ചെയ്യുക. പഞ്ഞം പിടിപെട്ട കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾ, ദാരിദ്ര്യം നിമിത്തം മണ്ണല്ലാതെ മറ്റു ഗതിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ മുതലായവർക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെ പലതും അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു, അതൊന്നും അവൻ ചെയ്തില്ല. മാത്രമോ സത്യവിശ്വാസം, പരസ്പരം ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കൽ എന്നിങ്ങനെയുള്ള സൽഗുണങ്ങളോടുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുന്നുണ്ടോ? അതും ഇല്ല. ഇത്തരക്കാർ സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ തങ്ങൾക്കു നാശമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ രണ്ടിലൊരു കക്ഷിയിൽ പെടാതിരിക്കയില്ല. ശുഭലക്ഷണം പൂണ്ട വലതുപക്ഷം, അശുഭലക്ഷണം പൂണ്ട ഇടതുപക്ഷം. മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള നല്ല മാർഗം സ്വീകരിച്ചവരാണ് വലതുപക്ഷക്കാർ. ഇവർക്കു മാത്രമേ രക്ഷയുള്ളൂ. ആ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിൻ്റെ ലക്ഷ്യപ്രമാണങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരായിരിക്കും. ഇവരാണ് ഇടതുപക്ഷക്കാർ. ഇവർക്ക് ആധാരം നരകമായിരിക്കും. അതിലെ അഗ്നി അവരിൽ അടച്ചു മൂടപ്പെട്ടുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ പ്രസ്താവിച്ചത് ഓർക്കുക. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഖുറൈശികളുടെ അക്രമമർദ്ദനങ്ങൾക്കു പാത്രമായിക്കൊണ്ടിരുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. ആദ്യ വിശ്വാസികളിൽ പലരും അടിമകളായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്നു കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഈ അവസരത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. സ്വഹാബികളിൽ കഴിവുള്ളവരെല്ലാം അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 6-7 പേരെ മോചിപ്പിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസിയായ ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചു വിട്ടാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരം അള്ളാഹു അവന്റെ അവയവത്തിനു നരകത്തിൽ നിന്നു മോചനം നൽകുന്നതാണ്. അതായത് കയ്യിന് കയ്യും കാലിന് കാലും ഗുഹ്യസ്ഥാനത്തിന് ഗുഹ്യസ്ഥാനവും വരെ. അഹ്മദ്, ബുഖാരി, മുസ്ലിം, തിർമദി, നസായി. അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരവധിയാണ്. റഖബത്ത് എന്ന വാക്കിന്റെ സാക്ഷാൽ അർത്ഥം പിരടി അല്ലെങ്കിൽ കഴുത്ത് എന്നാകുന്നു. അടിമത്തമാകുന്ന ചങ്ങല കൊണ്ട് അടിമയുടെ കഴുത്ത് ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അടിമ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക പതിവായി. കഴുത്ത്, തല, കൈ മുതലായ ഏതെങ്കിലും ഒരു പ്രധാന അവയവത്തിന്റെ പേരു പറഞ്ഞ് ചിലപ്പോൾ മൃഗത്തെ ഉദ്ദേശിക്കലും അറബിയിൽ എന്ന പോലെ മലയാളത്തിലും പതിവുള്ളതാണ്. അനാഥകൾക്കും സാധുക്കൾക്കും അന്നദാനം ചെയ്യുന്നത് എപ്പോഴും വളരെ പുണ്യപ്പെട്ട കർമ്മം തന്നെ. എന്നാൽ അടുത്ത കുടുംബത്തിലുള്ളവരാകുകയും പട്ടിണിയും പഞ്ഞവും ഉള്ള കാലത്താവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കടമയും പ്രാധാന്യവും കൂടുതൽ വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സാധുവിന് ധർമ്മം കൊടുക്കൽ ഒരു ധർമ്മമാകുന്നു. രക്തബന്ധമുള്ളവന് കൊടുക്കുന്നത് രണ്ടു ധർമ്മമാണ്, അതായത് ധർമ്മവും കുടുംബം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി. ചൂണ്ടാണിവിരലും നടുവിരലും അകറ്റിപ്പിടിച്ച് ആംഗ്യം കാട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാനും അനാഥയെ ഏറ്റെടുക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ബുഖാരി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബലദ് 1 മുതൽ 10 വരെ ആയത്തുകൾക്ക് പ്രമുഖ മലയാളം തഫ്സീറായ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഇനി മദീനയിലെ
1: മതിലേക്ക്.

0: آب اركض برجلك، هذا مغتسل بارد وشراب. ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. وخذ بيدك ضغثا فاضرب به ولا تحنث، إنا وجدناه صابرا نعم العبد
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. സൂറ അൽ ഇംറാൻ ആയത്ത് 21 മുതൽ 26 വരെയുള്ള വചനം ഖലീഫ അസ് സുനൈജിയുടെ ഖിറാഅത്താണ് അൽ മുഅല്ലിമിൽ നമ്മൾ കേൾക്കുന്നത്.

0: മാഷാല്ലാ, ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ഇംറാൻ 21 മുതൽ 26 വരെയുള്ള വചനം. ഖിറാഅത്ത് ഖലീഫ അസ്സുനൈജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം സൂറ സ്വാദ് 54-55 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إن هذا لرزقنا ما له من نفاد. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 53 വരെയുള്ള വചനങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് 54-ാമത്തെ വചനം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വചനങ്ങളിൽ കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. ആ സ്വർഗം ആർക്കാണ് നൽകുക എന്നും അതുപോലെ തന്നെ അവിടെയുള്ള ചില അനുഭവങ്ങൾ അല്ലാഹു 51, 52, 53 വചനങ്ങളിൽ വ്യക്തമാക്കി. തുടർന്ന് 54-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലരിസുഖുന, നാം നൽകുന്നതാണ്, നമ്മുടെ വക ആഹാരമാണ്, അല്ലെങ്കിൽ പാരിതോഷികമാണ്. റിസ്ഖ് എന്നതിന് അള്ളാഹു നൽകുന്നത് എന്നും അള്ളാഹുവിൻ്റെ ആഹാരം എന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാരിതോഷികം എന്നും അതിന് അർത്ഥം നൽകിയത് കാണാൻ സാധിക്കും. മാലഹു, അതിനില്ല, ഉണ്ടാകുന്നതല്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അതായത് നിശ്ചയമായും ഇത് നമ്മുടെ വക പാരിതോഷികമായി നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള തീർന്നുപോക്കും അതിനുണ്ടാകുന്നതല്ല. സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്നത് ശാശ്വതമാണ്. അതെന്തായിരുന്നാലും അവിടെ നൽകപ്പെടുന്ന ഏത് കാര്യമായിരുന്നാലും അതിനൊരു നാശം എന്നത് അല്ലെങ്കിൽ ഒരു കുറവ് എന്നത് സംഭവിക്കുകയില്ല എന്നതാണ്. നമുക്കറിയാം, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖസൗകര്യങ്ങളായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും, അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും, അതല്ലെങ്കിൽ യുവത്വമായിരുന്നാലും, ഏത് തരത്തിലുള്ള ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങളാകട്ടെ, അതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലാവധി മാത്രമാണുള്ളത്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഖേദകരമായ കാര്യം, ഈ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതുവഴി ആ മനുഷ്യനിൽ നഷ്ടപ്പെടുക ശാശ്വതമായ വിജയമാണ് എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഈ ദുനിയാവിലെ ക്ഷണികമായ സുഖസൗകര്യങ്ങളെ അതിൽ വഞ്ചിതരായിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ സ്വർഗലോകം ആ മനുഷ്യർക്ക് നഷ്ടമാകുമെന്നതാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നൊരു കാര്യം, ബിഖിലാഫി റിസ്ഖി ദുനിയാ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ വിഭവങ്ങൾ അത് ദുനിയാവിലേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബശ്ശിരില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അന്നലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തീർച്ചയായും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്, സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ, ആ സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്ഖ് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, അവർ പറയും, ഇത് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന്. മുഫസ്സിറീങ്ങൾ അത് പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാം. ഒരു വ്യാഖ്യാനം, സ്വർഗത്തിലെ തന്നെ പഴങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ, സ്വാദിഷ്ടമായ വസ്തുക്കൾ നൽകപ്പെടുമ്പോൾ അവർ പറയും, ഇത് തന്നെയാണല്ലോ മുമ്പ് ലഭിച്ചതെന്ന്. അതിൻ്റെ ചില സ്വഭാവങ്ങളിൽ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതാണ് ഉത്തൂബിഹി മുത്തശാബിഹ, അവർക്ക് സദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹും ഫീഹ അസ്വാജും മുത്തഹറ വഹും ഫീഹ ഖാലിദൂൻ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം. സ്വർഗത്തിലേതൊന്നും തന്നെ അത് നശ്വരമല്ല, ക്ഷണികമല്ല. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, എന്നുമെന്നും താമസിക്കുന്നവരായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, സുമ്മ അഖ്ബർ തബാറക വതആല അലൽ ജന്ന, പിന്നെ ഉന്നതനും മഹാനുമായ അനുഗ്രഹീതനായ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്നു, അന്നഹു ലാ ഫറാഗ ലഹ വല ഇൻഖിലാ, അതിനൊരു വിരാമമില്ല, അതിനൊരു അവസാനമില്ല. വല സവാല വല ഇൻതിഹാ, അതിനൊരു അറ്റമില്ല, ഒരു നീങ്ങലും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഫഖാല തആല ഇന്ന ഹാദാ ലരിസുഖുനാ മാ ലഹു മിൻ നഫാദ്, അതാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും ഇത് നാം നൽകുന്നതാണ് നമ്മുടെ വകയായി, നമ്മളുടെ പാരിതോഷികമായി. മാലഹു, അതിനില്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അള്ളാഹു സൂറത്തു നഹലിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അവസാനിക്കും. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതൊന്നും അവസാനിക്കാത്തതാണ്. മറ്റൊന്ന്, ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പരലോകത്ത് നൽകുന്നതാകട്ടെ, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാകുന്നു, തീർന്നു പോകാത്തതാകുന്നു. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വക ഖൗലിഹി തആല അതാഅൻ ഗൈറ മജ്ദൂദ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാകുന്നു, അതാണ് അതാ എന്ന് പറഞ്ഞാൽ. അതാകട്ടെ ഗൈറ മജ്ദൂദ്, അത് മുറിഞ്ഞു പോകാത്തതാകുന്നു, നിലക്കാത്തതാകുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഐ ഗൈറ മഖ്തൂ, ഈ കാര്യം അള്ളാഹു പല ആയത്തിലും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് റഅദിൽ കാണാം, 35-ാമത്തെ ആയത്തിൽ, ഉകുലുഹാ ദാഇമു വദില്ലുഹാ തിൽക ഉഖുബൽ ലദീന തഖൗ വഉഖുബൽ കാഫിരീന നാർ. ഉകുലുഹാ ദാഇമുൻ, സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നതാണ്, അവിടുത്തെ കായ്ക്കനികളാകട്ടെ ഭക്ഷ്യവസ്തുക്കളാകട്ടെ. വല്ലുഹ, അവിടുത്തെ തണലും സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. തിൽക്കഴുക്കുബല്ലതീനത്തക്കൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പര്യവസാനം. വഴുക്കുബൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അന്നാർ, നരകമാകുന്നു. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ട് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഫസ്സിറുകൾ പറയുന്നു, വൽ ആയാത്തു ഫീ ഹാദാ കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അല്ലാഹു പറഞ്ഞ കാര്യം, സ്വർഗത്തിലേത് അതിന് അവസാനമില്ല, അത് അവസാനിക്കുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. സഅദി റഹ്മത്ത് പറയുന്നു, ഇന്ന ഹാദാ ലരിസ്ഖുന അല്ലദി ഔറദ്നാഹു അലാ അഹ്ലി ദാരി നഈമി, ആ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നത് അത് നമ്മുടെ റിസ്ഖാകുന്നു. മാ ലഹു മിൻ നഫാദ് ഐ ഇൻഖിതാഉൻ ബൽ ഹുവ ദാഇമുൻ മുസ്തഖിറുൻ ഫീ ജമീഇൽ ഔഖാതി, അതിനൊരു അവസാനമില്ല, അത് നിലച്ചു പോകുന്നില്ല, അതെപ്പോഴും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും. മുത്തസായിദുൻ ഫീ ജമീഇൽ ആനാതി, എല്ലാ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. വലൈസഹാദ ബി അലീമിൻ അല റബ്ബിൽ കരീം, ഇങ്ങനെ ശാശ്വതമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് ഒരു പ്രയാസമേ ഉള്ള കാര്യമല്ല. അർറഊഫുർ റഹീം, ഏറെ ദയാലുവായ കാരുണ്യവാനായ അള്ളാഹുവിന്, അൽ ബർറുൽ ജവാദ് അൽ വാസിഉൽ ഗനി, വിശാലനായ പരാശ്രയമുക്തനായ, അതേപോലെ തന്നെ ഔദാര്യവാനായ അൽ ഹമീദ് അൽ ലത്തീഫ് അർ റഹ്മാൻ, സ്തുത്യർഹനും അതേപോലെ തന്നെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനും അതുപോലെ തന്നെ പരമകാരുണ്യകനുമായിട്ടുള്ളവൻ, അൽ മലിക്കുദ്ദയ്യാൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ, അൽ ജലീലുൽ ജമീലുൽ മന്നാൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുകയാണ്, ഉന്നതനായ അതേപോലെ തന്നെ ഏറ്റവും സൗന്ദര്യവാനായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ, ദിൽ ഫദ്ലിൽ ബാഹിരി വൽ കറമിൽ മുതവാഫിരി, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമയായ, എല്ലാ ഔദാര്യത്തിൻ്റെയും പരിപൂർണമായ അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായ, അല്ലത്തില തുഹ്സ നിഅമഹു വല യുഹാത്തു ബിബഅലി ബിർഹി, അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പുണ്യങ്ങൾ, നന്മകൾ, അത് ആർക്കും എണ്ണാനോ നിർണയിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു സ്വർഗം. ആ സ്വർഗമാകട്ടെ ശാശ്വതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിലേത് അനുഗ്രഹങ്ങളായിരുന്നാലും അതെന്നുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇന്നഹാദ, തീർച്ചയായും ഇത് ലരിസുഖുന, നമ്മളുടെ നാം നൽകുന്ന റിസ്ഖാകുന്നു, ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. മാലഹു മിൻ നഫാദ്, അതിന് ഒരു തീർന്നു പോകലും ഒരു നിലച്ചു പോകലും ഇല്ല. തുടർന്ന് 55-ാമത്തെ വചനം, ഹാദാ വ ഇന്ന ലിത്താഗീന ലശർറ മആബ്, ഹാദാ, ഇതാണ്, അതായത് ഇതാണ് അവരുടെ നില, സ്വർഗവാസികളുടെ നില. എന്നിട്ടോ, വ ഇന്ന ലിത്താഗീന, നിശ്ചയമായും ധിക്കാരികൾക്കുണ്ട്, അതിക്രമകാരികൾക്കുണ്ട്, ലഷറ മആബ്, മോശപ്പെട്ട മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം. അവ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പതിവാണ്. തുടർന്ന് നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇതാണ് അവരുടെ നില. അതേസമയത്ത് ധിക്കാരികൾക്ക് നിശ്ചയമായും മോശപ്പെട്ട മടക്കസ്ഥാനവും ഉണ്ടായിരിക്കും. അതാണ് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലമ്മാ ദക്കർ തആല മആല സുഅദായി, ഇബ്നു കസീർ നമ്മൾ പറയുന്നത് അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ, സന്ന ബിദിക്രി ഹാലിൽ അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വ മർജിഹിം വ മആബിഹിം ഫീദാരി മആദിഹിം, അവരുടെ മടക്കസ്ഥാനത്തെക്കുറിച്ച്, വ ഹിസാബിഹിം, അവരുടെ വിചാരണയെക്കുറിച്ച്. ഫഖാല ഹാദാ വ ഇന്ന ലിത്താഗീന, ഇതാകുന്നു, ഇങ്ങനെയാകുന്നു ആ ആൾക്കാരുടെ അവസ്ഥ. അത് അവിടെ ഒരു വഖഫുണ്ട്, അവിടെ ഭാഷയിൽ അതിന് പ്രത്യേകതയുണ്ട്. ആ ഹാദ എന്ന് പറയുന്നത് ഒരു വിരാമം, ഈ പറഞ്ഞതാകുന്നു നല്ല ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്, ഇന്നലിത്താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് അല്ലെങ്കിൽ ധിക്കാരികൾക്കുണ്ട്. അതാരാ, വഹും അൽ ഖാരിജൂന അൻ ത്വാഅത്തില്ലാ, അള്ളാഹു അവരെക്കുറിച്ചാണത് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. അൽ മുഖാലിഫൂന ലിറുസുലില്ലാ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവരാകുന്നു അവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ്, ഐ ലസൂഉ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലം. വ മർജിഇൻ, വളരെ മോശമായ പിന്നെ പ്രാപ്യസ്ഥലം. സുമ്മ ഫസ്സറഹു ബിഖൗലിഹി, പിന്നെ അതിനുശേഷം അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്, ആ ഭാഗം, അതെന്താണ് അവർക്ക് അവരുടെ മടക്കസ്ഥലം എന്തായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ നരകത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള അള്ളാഹുവിനുള്ള കാവലിനെ തേടൽ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുവേ നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പിന്തിരിയണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഇല്ല, നരകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഉറപ്പു വരുത്തണം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഹാദാ ഇത്, അതായത് അൽ ജസാഉൽ ലിൽ മുത്തഖീന, ഈ പറയപ്പെട്ട മുകളിൽ പറഞ്ഞ ആ പിന്നെ സ്വർഗീയ അനുഭവങ്ങളെല്ലാം തഖ്വ പാലിച്ചവർക്കുള്ള അവർക്കുള്ള പ്രതിഫലമാകുന്നു. മാ വസഫ്നാഹു, നാം വിശദീകരിച്ചതെല്ലാം. എന്നാൽ വ ഇന്നലി താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട്. ആരാണവർ? ഐ അൽ മുതജാവിസീനലിൽ ഹദ്ദി, പരിധി ലംഘിച്ചവർ. ഫിൽ കുഫ്രി വൽ മആസി, സത്യനിഷേധത്തിലും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനത്തിലും ജീവിച്ചുകൊണ്ട് അതിക്രമകാരികളായി മാറിയവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ് ഐ ലഷറ മർജിഇൻ വ മുൻഖലബിൻ, വളരെ മോശമായ മടക്ക സ്ഥലവും പ്രാപ്യ സ്ഥലവുമാണ് അവർക്കുള്ളത്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ മരണത്തെയും പരലോകത്തെയും വിസ്മരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ വിശ്വാസികളല്ലാത്ത എത്രയോ മനുഷ്യന്മാർ അല്ലേ, അവരുടെ എല്ലാ ചെയ്തികളും എല്ലാം നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതാബോധം നാം ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ടെന്ന് ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഹാദാ അൽ മദ്കൂറുലിൽ മുഅ്മിനീൻ, ഇവിടെ ഈ ഇങ്ങനെയുള്ളവ ഇങ്ങനെയുള്ളതാകുന്നു അത്, അല്ലെങ്കിൽ ഇതാകുന്നു അത് എന്ന് പറഞ്ഞത് സത്യവിശ്വാസികളെക്കുറിച്ചാണ്. തുടർന്ന് ഇന്നലി ത്വാഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ധിക്കാരികളെക്കുറിച്ചാകുന്നു. പിന്നെ അദ്ദേഹം ഭാഷാപരമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ത്വാഗി എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, നിയമ ലംഘനം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണത്? മൻ തജാവസൽ ഹദ്ദ വഹദ്ദുൽ ഇൻസാനി അൻ യകൂന അബ്ദൻ ലില്ലാ, അല്ലേ, ഒരു മനുഷ്യൻ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ ദാസനാവുക? മുംതസിലൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്. മുജ്തനിബൻ ലി നഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഫമല്ലം യംതസിൽ അൽ അംറ ഫഹുവ താഗിൻ, ആരാണോ അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധനാവാതിരിക്കുന്നത് അവനാണ് ധിക്കാരി, അവനാണ് അതിക്രമകാരി. വമനിർത്തകബൻ നഹിയ ഫഹുവ താഗിൻ, ആരാണോ പാപകൃത്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കും അവനാകുന്നു താഗി എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവൻ. തോബരി റഹ്മത് പറയുന്നു, ഹാദാ അല്ലദി വസഫത് ലിഹാ ഉലാ ഇൽ മുത്തഖീന, വസഫ്തു ലിഹാ ഉലാ ഇൽ മുത്തഖീന. ഈ ഹാദാ എന്ന് പറഞ്ഞത് നാം വിശദീകരിച്ച, നാം വ്യക്തമാക്കിയ ആ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാകുന്നു. തുടർന്ന് അള്ളാഹു മറ്റൊരു വിഷയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതാരാകുന്നു? അല്ലദീന തഗൗ അലൈഹി വ ബഗൗ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ, അതിക്രമം പൊട്ടിച്ചവർ. ഫഖാല വ ഇന്നലി താഗീന വഹും അല്ലദീന യുമരിദു അലാ റബ്ബിഹിം തമറദു അലാ റബ്ബിഹിം. ഈ താഗീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവരാകുന്നു. ഫ അസൗ അംറഹു മഅ ഇഹ്സാനിഹി ഇലൈഹിം, ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകുന്നു. പിന്നെ ലഷറ മആബ്, അവർക്ക് മോശമായ മടക്ക സ്ഥലമുണ്ട്. യഖൂലു ലഷറ മർജിഇൻ വ മസീരിൻ യസീറൂന ഇലൈഹി ഫിൽ ആഖിറത്തി ബഅദ ഖുറൂജിഹിം മിന ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് അവർ പോയതിന് ശേഷം പരലോകത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? ഈ പറയപ്പെട്ട നരകമാകുന്ന ഭവനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നരക നരകത്തിന്റെ അവകാശികളിൽ നിന്ന്, നരകത്തിലെത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 54-55 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ തുടരുമ്പോൾ ഇനി മനപ്പാഠം. മനപ്പാഠം 1 മുതൽ 30 വരെ പേജ് 480. മനപ്പാഠത്തിൽ സഅദ് അൽ ഖാമിദി.

പീസ് ഖുർആൻ റേഡിയോയിലിനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ് തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമാണ് യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്തു സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 18, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 21 സൂറ അംബിയ 11 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

أرج لكي لا يكون عليك حرج لكي لا يكون عليك حرج

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാടമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രമുഖ ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറ ഇബ്രാഹിം, സൂറ ഹിജർ, സൂറത്തു നഹൽ എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദൽ റയാൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.